0: നിങ്ങൾ കേട്ടത് സോപാന സംഗീതം.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നീ

0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ENT രോഗനിർണയ ക്യാമ്പ്. ഈ ക്യാമ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മികച്ച സേവനങ്ങൾ, OP കൺസൾട്ടേഷൻ പൂർണ്ണമായും സൗജന്യം, റേഡിയോളജി ലബോറട്ടറി പരിശോധനകൾക്ക് പ്രത്യേക ഇളവുകൾ, കൂടാതെ ശസ്ത്രക്രിയയോ തുടർ ചികിത്സയോ ആവശ്യമുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ ജനറൽ വാർഡിൽ മികച്ച പരിചരണം, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇനി പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ. ഈ സുവർണ അവസരം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം. ബുക്കിംഗിനായി 0469270020 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല. 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി, തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി, തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
2: 7 o'clock.

0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്, നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിങ്ങളോടൊപ്പമുള്ളത് ആർ ജെ അമൃത കാർത്തിക. വളരെ വലിയ ഒരു സന്തോഷമുണ്ട് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് അതാ ഇതുപോലെ രാവിലെ ഈ ഒരു പ്രഭാതത്തിൽ വന്ന് ഇങ്ങനൊരു ഷോ ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം. കാരണം നല്ല പാട്ടുകളിലൂടെ, നല്ല നല്ല മെസ്സേജുകളിലൂടെ, ഒരുപാട് നല്ല വിഷസുകളിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ ഈ ഒരു നിമിഷം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ ഒരു ദിവസത്തെ ഏറ്റവും മനോഹരമാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഒരുപാട് വലിയ വലിയ വലിയ വലിയ കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഇന്നൊന്ന് സന്തോഷിക്കാം എന്ന് വിചാരിച്ച ആരും ഇരിക്കരുത് കേട്ടോ. അത് ഭയങ്കര മണ്ടത്തരമാണ്, ശരിയല്ലേ. കാരണം ഓ ചിലരുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ ഇന്നൊരു രസമില്ല, ഇന്നൊരു സുഖമില്ല, അല്ലെങ്കിൽ ഇന്ന് ആകെ ഒരു ഡൗൺ ആണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് അല്ലേ. പക്ഷെ അത് വേറെ ആരുടെയും തെറ്റോ കുഴപ്പങ്ങളോ ഒന്നുമല്ല അല്ലേ, അത് നമ്മളുടെ ചിന്തകൾ തന്നെയാണ്. ആ ഒരു ദിവസത്തെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഇനി അതിനെ ഇല്ലാണ്ടാക്കണോ, അല്ലെങ്കിൽ അതിനെ ഏറ്റവും ബോർ ഒരു ദിവസമാക്കണോ, അതല്ലെങ്കിൽ നല്ലൊരു ദിവസമാക്കണോ എന്ന് വിചാരിക്കേണ്ടത് ആരാണ്? നമ്മൾ മാത്രമാണ്. അപ്പോൾ ഏറ്റവും പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ് അല്ലേ. ഒരു നല്ല തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഒരു നല്ലൊരു പുഞ്ചിരി, അല്ലെങ്കിൽ ഒരാളോടൊരു സ്നേഹത്തോടൊന്ന് സംസാരിക്കുന്ന ആ ഒരു നിമിഷം, അതൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ മനോഹരമാക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് ചെയ്ത് വേഗം തീർക്കുക. അതിനിടയിൽ നമ്മുടെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളെ മറക്കാതിരിക്കുക എന്നൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു ദിവസം ഏറ്റവും മനോഹരമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ കൈമാറാനായിട്ട് മറക്കണ്ട, വിളിക്കേണ്ട നമ്പർ 04692730333 04693733. ഒപ്പം നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട് 9495730333. നിങ്ങൾക്ക് നേരിട്ടും ആശംസകൾ അറിയിക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിലൂടെയും ആശംസകൾ അറിയിക്കാം. ഒപ്പം തന്നെ ഇന്ന് ജൂലൈ 22, എന്റെ ദൈവമേ, ഒന്ന് ആലോചിച്ചേ, കുറച്ച് ദിവസങ്ങളൂടെ കഴിഞ്ഞാല് ഈ ഒരു മാസവും തീരുകയാണ്. ഇനി ഓഗസ്റ്റ് മാസത്തിലേക്ക് പോവുകയാണ്. പിന്നെ അറിയാമല്ലോ, നമ്മുടെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ, നമ്മുടെ ഏറ്റവും വലിയൊരു ആഘോഷങ്ങളിൽ ഒന്നായ നമ്മുടെ ഓണവും. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം അന്നും പറയണമല്ലോ. അപ്പൊ അതും ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ആ ഒരു, ഇപ്പൊ നമ്മൾ പണ്ട് പറയുന്നു പ്രകൃതിയാണ് അല്ലേ ഈ ഓണം വര, അല്ലെങ്കിൽ ഓണം എത്തുന്നതിനെ കുറിച്ച് ഒരു അറിയിപ്പ്, ഒരു ഒരു അതിനെ ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ പ്രകൃതിയിൽ നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് അല്ലേ നമ്മൾ അറിയുന്നത്. തുടക്കം മുതൽ തന്നെ ഓണം വരവായി. ഇപ്പൊ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഒരുപാട് ഓൺലൈൻ ഷോപ്പുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പോ അങ്ങനെയും ഓണത്തിനെ ഒന്ന് വരവേൽക്കാനായിട്ടൊക്കെ ചെറുതായിട്ട് നമ്മളും തയ്യാറെടുത്തൊക്കെ കഴിഞ്ഞു അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ദിവസങ്ങൾ ഇങ്ങനെ വേഗം വേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ജൂലൈ 22 ഒരു പ്രത്യേകതയുണ്ട്, ദേശീയ പതാക ദിനം എന്ന്. 1947 ഈ ഒരു ദിവസമാണ് നമ്മുടെ ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി സ്വീകരിച്ചത്. കുങ്കുമ നിറം ധൈര്യത്തെയും ത്യാഗത്തെയും വെള്ള സമാധാനത്തെയും സത്യത്തെയും പച്ച പ്രത്യാശയും പുരോഗതിയും ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത്. നടുവിലെ അശോക ചക്രം ഒരിക്കലും നിലയ്ക്കാത്ത മുന്നേറ്റത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതീകമായിട്ട് നമ്മൾ കാണുന്നു. ഈ പതാക ഒരു ഒരു തുണിക്കഷ്ണം മാത്രമല്ല, കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളും ത്യാഗങ്ങളും ഐക്യവും ചേർന്നൊരു ദേശീയ വികാരം കൂടിയാണ് അല്ലേ. അപ്പോൾ ദേശീയ പതാക ദിനത്തിൽ നമ്മുടെ ത്രിവർണ പതാകയ്ക്ക് ആദരവ് അർപ്പിക്കാം. അപ്പോൾ ഇന്ന് അങ്ങനെയൊരു ദിവസം കൂടിയാണ് ദേശീയ പതാക ദിനം, ജൂലൈ 22. അപ്പോൾ ആ ഒരു ചരിത്രം, അല്ലെങ്കിൽ ആ ഒരു വിശേഷം, ആ ഒരു സ്പെഷ്യൽ ഡേ കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഐശ്വര്യമായിട്ട് ഇന്നത്തെ ഫസ്റ്റ് കോളറിലേക്ക് പോവുകയാണ്. നോക്കട്ടെ ഇന്ന് ആരാണ് എത്തിയത് എന്നുള്ളത്. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
1: ഗുഡ് മോർണിംഗ്, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: പൊടിയാടിയിൽ നിന്നും
0: പുഷ്പചേച്ചി. പൊടിയാടി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് പുഷ്പ ചേച്ചി ഇങ്ങനെ വരും, പുഷ്പ പൊടിയാടി അല്ലേ ആ പേരിൽ തന്നെ. അയ്യോ, ഹാപ്പി ആയിട്ടിരിക്കുന്നു ചേച്ചി, സുഖമായിട്ട് പോകുന്നു ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ?
1: തീർച്ചയായിട്ടും.
0: വലിയ വാക്കുകളൊക്കെ, തീർച്ചയായിട്ടും. ഞാൻ ഓക്കെ, പറയൂ ചേച്ചി, ഇന്ന് ആശംസ ആർക്കാണ്?
1: ഇന്നലെയായിരുന്നടാ ഞങ്ങളുടെ കാതോരം കുടുംബത്തിലെ മുത്തുമണി ഞങ്ങളുടെ നദീറോത്തായിയുടെ മകന്റെ ജന്മദിനമായിരുന്നു.
0: ഓക്കേ ഓക്കേ ഓക്കേ.
1: ഇത്താടെ മകന് ഡിലേറ്റഡ് ആയിട്ട് ഞങ്ങളുടെ ജന്മദിനാശംസകൾ നേരുന്നു.
0: അങ്ങനെ
1: എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മയും ഈശ്വരൻ കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്ന് കടന്നു പോകുന്ന എല്ലാ വിശേഷങ്ങളും, അതായത് ബർത്ത്ഡേ, ഔട്ട്കമിങ്, പിന്നെ അതുപോലെ വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ എല്ലാം കടന്നു പോകുന്ന എല്ലാവർക്കും നല്ല ഒരു ആശംസ പറയുന്നു. പിന്നെ എന്റെ പാതോരം കുടുംബത്തിലെ എല്ലാവർക്കും, അതുപോലെ അനില്, സുനില്, അതുപോലെ ഉണ്ണിച്ചേട്ടൻ, രത്നാരൻ ചേട്ടൻ, അങ്ങനെ കുറെ പേരുണ്ട്, സാജൻ, സജിനു, അവർക്കെല്ലാവർക്കും, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം നോക്കും.
0: ഓക്കെ ചേച്ചി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ചേട്ടോയ് ഹായ് ഹായ് ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോ ചേട്ടനും ചേട്ടനും ചേച്ചിക്കും പിന്നെ എല്ലാവർക്കും വീട്ടിലെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അടിപൊളിയാവട്ടെ. അപ്പൊ നമ്മുടെ പുഷ്പ ചേച്ചി ആയിരുന്നു ഫേസ്റ്റ് കോളർ. ഐശ്വര്യമായിട്ട് ഗ്രീറ്റിംഗ് കാർഡ്സ് ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ പുഷ്പ പൊടിയാടി. അപ്പൊ ഇനി നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇന്നത്തെ ഇനി ആശംസകളുമായിട്ട് മുന്നിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ മറക്കണ്ട, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ അടുത്തൊരു ഫ്രണ്ട് ആയിക്കോട്ടെ, അപ്പൊ അവരുടെയൊക്കെ ഇനി ബർത്ത്ഡേ ആയിക്കോട്ടെ, വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു സ്പെഷ്യൽ ഡേ ആണെങ്കിൽ തീർച്ചയായിട്ടും മറക്കരുത്. സമയം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിനുശേഷം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, എന്നാലും നമ്മൾ ആ ഒരു ടൈമിൽ പറയുന്നതിൻ്റെ ആ ഒരു ഫീലും ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ വിളിക്കാം നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 9:48 ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, നമ്മുടെ ഒരു ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാൻ, അല്ലെങ്കിൽ ഒരു ദിവസത്തെ തുടക്കം മനോഹരമാക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കാഴ്ചകൾ, ചിലപ്പോൾ നമ്മളൊരാളെ കാണുന്ന, അല്ലെങ്കിൽ ഒരു പാട്ട് മതി. അപ്പം അങ്ങനെ നല്ലൊരു പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുക റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: അങ്ങനെ നമ്മുടെ സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റും 25 സെക്കൻഡും ആകുമ്പോൾ അടുത്ത കോളർ ഉണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഗുഡ് മോർണിംഗ്, ഇതാരാണ്? അൻസർ ഏട്ടാ, പറയൂ. ഇന്ന് എന്തോ
1: നല്ല
0: വർത്തമാനം. ഓക്കെ, അപ്പൊ പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
1: ഇന്ന് നമ്മുടെ ആലപ്പുഴയുള്ള ഒരു പുതിയ ശ്രോതാവുണ്ട്, വേണുഗോപാൽ സാർ, കുട്ടനാട്.
0: അദ്ദേഹത്തിനാണ് വേണുഗോപാൽ. ഓക്കെ, അപ്പൊ വേണുഗോപാൽ ചേട്ടന് ആശംസ.
1: പിന്നെ കുമരകൻ ടീമിന്.
0: ഓക്കെ,
1: പിന്നെ സൗഹൃദവാണി ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും, പിന്നെ അമൃതയ്ക്ക്, പിന്നെ ദീപനാമ്പലത്തിലേക്ക്.
0: ഓക്കെ, താങ്ക് യു.
1: പിന്നെ മുഹമ്മദ് കായ്ക്കും.
0: ശരി ശരി, താങ്ക് യു സോ മച്ച്. അപ്പൊ സ്പെഷ്യൽ ഇന്നത്തെ ആശംസ വേണുഗോപാൽ ചേട്ടനാണ്. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ചേട്ടനും ഫാമിലിക്കും എല്ലാവർക്കും നേരുന്നു കേട്ടോ. ഓക്കെ
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അൻസാർ ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അപ്പൊ ഇതുപോലെ ആശംസകളൊക്കെ വേഗം വേഗം പോന്നോട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ സുലഭ ചേച്ചിയുടെ മെസ്സേജ്, ഒത്തിരി സ്നേഹത്തോടെ നല്ലൊരു പുലർക്കാലം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സുലഭ ചേച്ചിയുടെ മെസ്സേജ്. സുലഭ ചേച്ചി, ഞങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു കേട്ടോ. അപ്പൊ നല്ലൊരു ദിവസം ആവട്ടെ, ഇന്ന് മാത്രമല്ല എല്ലാ ദിവസങ്ങളും. അപ്പോൾ നമ്മുടെ അടുത്തൊരു മെസ്സേജ് രാജപ്പൻ ചേട്ടനാണ്. ഗുഡ് മോർണിംഗ്. കൂട്ടിരിക്കാനില്ലേലും കേട്ടിരിക്കാൻ ഒരാൾ ഉണ്ടാവണം. വാക്കുകൾ കൊണ്ട് നമ്മുടെ സങ്കടങ്ങളെ ഒഴുക്കി കളയുമ്പോൾ മറുവാക്കുകൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ട്. ഓക്കെ, രാജപ്പൻ ചേട്ടൻ ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാജപ്പൻ ചേട്ടാ, തീർച്ചയായിട്ടും അല്ലേ, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫ്രണ്ട്, ഒരു കൂട്ടുകാരനുള്ള ഉണ്ട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനൊരു സുഹൃത്ത് നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ടാവട്ടെ. അപ്പോൾ രാജപ്പൻ ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: ഗുഡ് മോർണിംഗ് മോളെ.
0: ആ, സുലഭ ചേച്ചി.
2: അതെ,
0: ഈ ഞാൻ തന്നെയാണെന്ന്. സുലഭ ചേച്ചിയുടെ മെസ്സേജ് ഒക്കെ ഞാൻ വായിച്ചു. സ്നേഹത്തോടൊരു പ്രഭാതം ഞങ്ങളും അങ്ങോട്ട് തന്നിട്ടുണ്ടായിരുന്നു. കിട്ടിയോ? ആണോ? ഓക്കെ, ആണോ? ആ, സാരമില്ല. അപ്പൊ ഞാനിപ്പോ നേരിട്ട് തന്നിരിക്കുന്നു. നല്ലൊരു പ്രഭാതം സ്നേഹത്തോടെ നേരുന്നു
2: മോൾക്കും.
0: ആ, താങ്ക് യു.
2: ആശംസ പറയുന്നത്,
0: ആ,
2: ഇന്ന് കുഞ്ഞാറ്റയുടെ പിറന്നാളാണ്.
0: ആ,
2: അപ്പൊ കുഞ്ഞാറ്റയ്ക്ക്,
0: ആ,
2: ഒരു പിറന്നാൾ ആശംസ പറയുന്ന കുട്ടി റേഡിയോയിൽ വിളിച്ച് നേരത്തെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്.
0: ഓ, ഓക്കെ.
2: അപ്പൊ മോൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സിറാജ്, മോള് പറഞ്ഞ പോലെ ഒരു നമ്മളെ ഒരു വാക്ക് കൊണ്ടെങ്കിലും നമുക്കൊരു ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അത് നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ട്. ഞാൻ ഇന്ന് രാവിലെ എനിക്ക് ഞാൻ കണ്ടതാ, എന്റെ പ്രിയപ്പെട്ട ചേച്ചിക്ക് എന്ന് പറഞ്ഞൊരു ഗുഡ് മോർണിംഗ് കിടപ്പുണ്ടായിരുന്നു. എല്ലാവർക്കും എങ്ങനെയാന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം.
0: ആണോ? അതെ, നമ്മളെ ഓർക്കുന്നു എന്നുള്ളതിന് വലിയൊരു കാര്യല്ലേ. പിന്നെ തീർച്ചയായിട്ടും അതാ പറഞ്ഞത്, നമ്മളെയൊക്കെ അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മളെ ഓർക്കുന്നു ആ ഒരു ദിവസം എന്ന് പറയുന്നത് വലിയൊരു കാര്യല്ലേ അല്ലേ.
2: അതെ.
0: ഓക്കെ,
2: സിറാജിനും നമ്മുടെ റേഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോൾക്കും ഒരു നല്ല ദിവസത്തിന്റെ ആശംസ.
0: ഓ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു കേട്ടോ. ഓക്കെ, സുലഭ ചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജിലേക്ക് പോകാം. നാരായണൻ ചേട്ടൻ, അനുഭവങ്ങൾ ഒരുപാടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. നമ്മൾ സ്നേഹിച്ചവർക്ക് തിരിച്ച് നമ്മൾ പ്രിയപ്പെട്ടവർ ആകണമെന്നില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടെ നിർത്താനും അവസരം വന്നാൽ കുറ്റം പറയാനും മാത്രമുള്ള വെറും കളിപ്പാവകൾ മാത്രമായിരിക്കും അവർക്ക് നമ്മൾ. സുപ്രഭാതം, ശുഭദിനം. നമ്മളങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലേ. കാരണം എല്ലാം നമ്മൾ ആരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. പക്ഷേ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ, നമ്മൾ അവർക്ക് കൊടുക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ പോലും ആരെയും ദ്രോഹിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒന്നും എക്സ്പെക്ട് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം അത് ചിലപ്പോൾ ഏതെങ്കിലും നിമിഷത്തിൽ കിട്ടിയില്ലെങ്കിൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തിക്കളയും. സ്നേഹിക്കുക, സ്നേഹമാണ് ഏറ്റവും വലുത് അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
3: ഹലോ, ഗുഡ് മോർണിംഗ് അമ്രു.
0: വയനാട്ടിൽ നിന്നും സിറാജ് ചേട്ടാ, ഗുഡ് മോർണിംഗ്.
3: എന്തൊക്കെയാ
0: വിശേഷം? എന്താ ചേട്ടാ, നന്നായിട്ട് പോകുന്നു, ഹാപ്പി ആയിട്ട് പോകുന്നു. അവിടെ എന്തുണ്ട് വിശേഷം?
3: നല്ല വിശേഷം. ഞാൻ ആ റിവൈൻഡ് കേട്ടിട്ട് ആകെ ചിരിച്ച് വയ്യ.
0: ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ആണല്ലേ, ഓ സന്തോഷം ചേട്ടാ. ഇപ്പൊ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കൂടി പറയുമ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ പ്രചോദനം.
3: ഓ
0: താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും അങ്ങോട്ട് അയച്ചേക്കുക. ഓക്കെ, ശരി ശരി.
3: ഞാൻ ഇപ്പോഴാ റേഡിയോ വെക്കുന്ന, അപ്പൊ ആരൊക്കെ എന്തൊക്കെ ആശംസ പറഞ്ഞെന്ന് അറിയില്ല. അവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നേരുന്നു കൂടെ.
0: താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ ചേട്ടനും ഫാമിലിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നേരുന്നു കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ സിറാജ് ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ദാ വരുന്നു സുലൈ ചേട്ടന്റെ മെസ്സേജ്. ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ സഹായം പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷയായിരിക്കാം. അതുകൊണ്ട് സഹായിക്കാൻ കഴിയുമ്പോൾ മടിക്കരുത്, നന്മ ഒരിക്കലും വെറുതെ ആകില്ല. ശുഭദിനം നേരുന്നു സുലൈ എനിക്കോട്. തീർച്ചയായിട്ടും നമ്മളൊരു നന്മ ഒരിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓർക്കത്ത് പോലും ഇല്ലായിരിക്കും. ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു നല്ലത് വന്നിരിക്കും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അല്ലേ. അപ്പൊ സുലൈ ചേട്ടനും ഫാമിലിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് അടുത്ത കോളറിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
4: ഗുഡ് മോർണിംഗ്, നമസ്കാരം മോളെ.
0: ആ ലീല ചേച്ചി,
4: എന്തോ
0: എന്തോ എന്തുണ്ട് വിശേഷമൊക്കെ?
4: നല്ല വിശേഷമല്ലേ?
0: നല്ല വിശേഷമാണ്. ആ പിന്നെ പറയേ, കേക്കട്ടെ.
4: മഴ ചില ദിവസം, വെയില്, നല്ല സുഖ കാലാവസ്ഥ.
0: ഇന്ന് എനിക്ക് തോന്നുന്നു രാവിലെ ഒരു നല്ല മഴ പെയ്തു അല്ലേ, വെളുപ്പിനെ
4: ചെറുതായിട്ടൊരു മഴ പെയ്തു.
0: ആ അതിന്റെ ഒരു സന്തോഷം എനിക്ക് തോന്നുന്നു അല്ലേ. സന്തോഷാണ്. ഓക്കെ ചേച്ചി, പറയൂ കേക്കട്ടെ. ഇന്ന് ആശംസ ആർക്കാണ്?
4: ഇന്ന് ആശംസ പ്രത്യേകിച്ച് ആർക്കും ഇല്ല. നമ്മൾ സുരാജ് ചേട്ടൻ വിളിച്ചല്ലോ.
0: ആ സിറാജ്.
4: പിന്നെ ഇന്ന് വിശേഷാൽ ദിവസങ്ങൾ ആഘോഷിക്കുന്നവർക്കും ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ എല്ലാവർക്കും, നമ്മളെ വിളിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കേൾക്കുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. കാതോരം കുടുംബത്തിനും എല്ലാവരുടെയും നല്ലൊരു ദിവസത്തിന്റെ ആശംസ.
0: ഓക്കെ, അപ്പോ ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഓക്കെ
4: ഓക്കെ മോളെ, താങ്ക് യു.
0: ഓക്കെ ചേച്ചി, ഓക്കെ. അങ്ങനെ നമ്മുടെ ലീല ചേച്ചിയാണ് കേട്ടോ വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അപ്പോൾ ആശംസകളൊക്കെ ഇതാ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റും 25 സെക്കൻഡും ആകുമ്പോൾ നമുക്ക് അടുത്ത ആശംസയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി.
2: സമയം ഓടുന്നു. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 33 മിനിറ്റും 13 സെക്കൻഡും ആയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കൂടെ അടുത്ത ഒരാൾ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
3: ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ്.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്? ഷേർലി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? മെസ്സേജിലൂടെയാണ് കൂടുതലും ഈ ഒരു സാന്നിധ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഷേർലി ചേച്ചിയുടെ അല്ലേ, അങ്ങനെ വല്ലപ്പോഴും ആണ് വിളിക്കുന്നത്. ആണോ? അത് വായിക്കും, ഉറപ്പായിട്ടും അയക്കും. ആ, ഞാൻ കണ്ടു കേട്ടോ. പക്ഷെ അപർണ അല്ല, ഇന്ന് അമൃതയാണേ കേട്ടോ. ഓക്കെ, ചുമ്മാ ഓക്കെ, സാറില്ല. അപ്പൊ പറയൂ ചേച്ചി, ഇന്ന് ആശംസ ആർക്കാണ്?
1: ഇന്ന് എന്റെ മൂത്ത മോളുടെ മക്കള്, എന്റെ പേരക്കുട്ടി, അത് എരട്ടാളാണ്. റെയ്ന റിയോണ.
0: ഓക്കേ. ആ,
1: അവരുടെ ബർത്ത്ഡേ ആയിരുന്നു.
0: പേരൊന്നുകൂടെ പറയുമോ?
1: റീന റിയോണ.
0: റീന റിയോണ. ഓ ഓക്കേ, അപ്പൊ അവരുടെ ബർത്ത്ഡേ ആണ്. അടിപൊളി. അപ്പൊ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണല്ലോ ഇന്ന്.
1: അതെ
0: അല്ലേ, വിളിച്ച് ആശംസ അറിയിച്ചു. ഇവിടെ ഉണ്ടോ? അടുത്തുണ്ടോ രണ്ടുപേരും?
1: അവര് യുഎസിലാണ്. ഈ കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു, മാസത്തെ ലീവിന്.
0: ഓക്കെ, അപ്പം ആശംസകളൊക്കെ അറിയിച്ചോ, വിഷ് ചെയ്തോ?
1: ഇല്ല,
0: വിളിക്കാനായിട്ട്. അപ്പൊ ഓ ശരി ശരി. അപ്പൊ സന്തോഷം രണ്ടു പേർക്കും, രണ്ട് കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ. ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇനിയും ഒരുപാട് ജന്മദിനങ്ങൾ ഇനിയും ആഘോഷിക്കാൻ സാധിക്കട്ടെ. ഇതുപോലെ ഒരുമിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഷേർലി ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. ഓക്കെ ചേച്ചി, ഓക്കെ, താങ്ക് യു. നമ്മുടെ ഷേർലി ചേച്ചിയാണ് കേട്ടോ വിളിച്ചത്, ഷേർലി ജെറോം. അപ്പോൾ ഷേർലി ചേച്ചിയുടെ കൊച്ചുമക്കൾ, അപ്പോൾ കുഞ്ഞുങ്ങൾ, അവരുടെ ബർത്ത്ഡേ ആണ്. നമ്മുടെ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ നേരാം. ഹൈ മാക്ഫാസ്റ്റ്, സുപ്രഭാതം. ഞാൻ ഷേർലി ജെറോം പാനായിക്കുളം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ പേര് കുട്ടികളായ റെയ്ന റിയോണ ട്വിൻസ് ആണ് കേട്ടോ. മക്കൾക്ക് ആശംസകൾ നേരണേ. ദൈവത്തിന്റെ കരുതലും സ്നേഹവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്നും ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷേർലി ചേച്ചിയാണ് ഇപ്പോൾ വിളിച്ചത്, മെസ്സേജിലൂടെയും അത് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും റൈന കുഞ്ഞിനും റിയോണയ്ക്കും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ മുഹമ്മദ് ഏട്ടനാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ മൈക്ക് ഫാസ്റ്റ്. ജീവിതം വളരെ ചെറുതാണ്, അത് അർത്ഥപൂർണമായി ജീവിക്കുക. മനസ്സിലെ നന്മയും സ്നേഹവും പകർന്നു നൽകുക. അവഗണിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്നും അന്തസ്സോടെ മാറി നിൽക്കുക. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. സൗഹൃദവാണി ഗ്രൂപ്പിലെ കൂട്ടുകാർക്കും മറ്റ് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. മുഹമ്മദ് ഏട്ടാ, മുഹമ്മദ് ഏട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങളും നേർന്നുകൊണ്ട് അടുത്ത കോളറിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്.
0: ഞാനാണ് ഇവിടെ അധികാരി, എല്ലാവർക്കും മേധാവി. പറയൂ രാജപ്പൻ ചേട്ടാ. ഓ പറയൂ, എന്തൊക്കെയുണ്ട്, ഇന്ന് എന്താണ് വിശേഷം?
2: സുഖമായിരിക്കുന്നു, നല്ല വിശേഷങ്ങൾ.
0: നല്ല വിശേഷങ്ങൾ. ആ, അപ്പൊ ഇന്ന് വിളിച്ചതിലുള്ള ആ ഒരു വിശേഷം എന്താണ് കേക്കട്ടെ?
2: പ്രത്യേകിച്ച്
0: ഒന്നുമില്ല,
2: എടുത്തു പറയാനില്ല. എങ്കിലും നമ്മുടെ ശ്രോതാക്കള് എപ്പോഴും ആരെങ്കിലും തീർച്ചയായിട്ടും വെഡിങ് ഡേയും ബർത്ത്ഡേയും ഒക്കെ ഉള്ളവർ കാണുമല്ലോ.
0: അതെ അതെ.
2: അപ്പൊ അവർക്കെല്ലാവർക്കും നല്ലൊരു ആശംസയായിരിക്കുന്നു. പിന്നെ റേഡിയോ കൂട്ടുകാർക്കെല്ലാം നല്ലൊരു ശുഭദിനം നേരുന്നു. അമൃതയ്ക്കും നല്ലൊരു ദിവസം ആശംസിക്കും.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം രാജപ്പൻ ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഞങ്ങളും നേരുന്നു കേട്ടോ.
2: ആയിക്കോട്ടെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ ഇതാ നമ്മുടെ രാജപ്പൻ ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. ഇനി അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. വിജി ചേച്ചി, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പിക്ചർ മെസ്സേജ് ആണ് അയച്ചിരിക്കുന്നത്. വിജി ചേച്ചി, വിജി ചേച്ചിക്കും നല്ലൊരു പ്രഭാതം ഞങ്ങളും നേരുന്നു. അടുത്ത മെസ്സേജ്, ചിലർ വാക്കുകൾ കൊണ്ട് സ്നേഹിക്കും, ചിലർ വാഗ്ദാനങ്ങൾ കൊണ്ട് സ്നേഹിക്കും, മറ്റു ചിലർ പ്രകടനങ്ങൾ കൊണ്ട് സ്നേഹിക്കും. ഇതൊന്നുമല്ല, മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതർ. പലപ്പോഴും ആരും അവരെ തിരിച്ചറിയാറില്ല. എല്ലാം തിരിച്ചറിയാൻ നമുക്കാകട്ടെ. അമൃതമോളെ സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. നദർത്ത, നദർത്തയ്ക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എന്റെ അമൃതമോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസകൾ. അമൃതമോളെ, ഇന്ന് എന്റെ അനിയത്തി സജിന മനാഫിന്റെ മകൻ ഹാരിസിന്റെ നിക്കാഹാണ്. ആഹാ, ഫാരിസിനും ജാസ്മിനും പ്രാർത്ഥനയോടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നത്. ഫാരിസിന്റെ സിസ്റ്റർ ജിസ്ന അസ്ലം, നിസാം, ഞങ്ങളെല്ലാവരുടെയും ആശംസകൾ. അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അപ്പോൾ പുതിയ ഒരു ജീവിതത്തിലേക്ക് അവർ കടക്കുകയാണ് അല്ലേ? അപ്പോ ഫാരിസിനും ജാസ്മിനും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നേരുകയാണ്. മുന്നോട്ട് പരസ്പര വിശ്വാസത്തിൽ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. സമാധാനവും സന്തോഷവും നിറഞ്ഞതാവട്ടെ ജീവിതം എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ നദർത്തേക്കും ഫാമിലിക്കും ഞങ്ങളുടെ വക എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. യെസ്, നമ്മുടെ അനിൽ ചേട്ടനാണ്. അനിൽ ചേട്ടൻ അയച്ച മെസ്സേജ്, നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ നമ്മൾ പറയുന്ന നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് നമ്മൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം തെറ്റുകൾ മാത്രമായിരിക്കും. സ്നേഹപൂർവ്വം ശുഭദിനം. അല്ലാത്തവർക്ക് നമ്മൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം തെറ്റുകൾ മാത്രമായിരിക്കും. സ്നേഹപൂർവ്വം ശുഭദിനം നേരുന്നു. ഹായ് അമൃത കാർത്തിക്കുട്ടി, ഗുഡ് മോർണിംഗ്. അജിച്ചേച്ചി, കൊച്ചി, സോണിയ, രാജേഷ്, സഹർഷക്കുട്ടി, പുഷ്പചേച്ചി, ചങ്സ് ഗ്രൂപ്പ്, അതുപോലെ അപ്പൂസ്കുട്ടി, ദീപു കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിൽ ചേട്ടന്റെ മെസ്സേജ്. അനിൽ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. മിനി ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്, മിനി ബാബു. ഗുഡ് മോർണിംഗ് അമൃതകുട്ടി, ഞാൻ മിനി ബാബു. ഇന്ന് വിവാഹ വാർഷികം, ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സൗഹൃദമാണി സുഹൃത്തുക്കൾക്കും ഷീബ ചേച്ചിക്കും നദീർത്തിക്കും മോൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. മിനി ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ആശംസകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ആശംസകളൊക്കെ അറിയിച്ചാൽ അത് അവരുടെ കാതോരം എത്തിക്കാനായിട്ട് ഞാനും ഉണ്ട് കൂടെയുള്ളത്. ഗ്രീറ്റിംഗ് കാർഡ്സിൽ ആർ ജെ അമൃത കാർത്തിക. അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയിട്ട് ഓടിയെത്താം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ശസ്ത്രക്രിയകൾ ഭാരമേറിയ സാമ്പത്തിക ബാധ്യതയായി നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സൌജന്യ ശസ്ത്രക്രിയ ക്യാമ്പ് നടക്കുന്നു. ഒ പി കൺസൾട്ടേഷനും ശസ്ത്രക്രിയയും പൂർണ്ണമായും സൌജന്യം. ക്യാമ്പ് രജിസ്ട്രേഷൻ ഒ പി കൗണ്ടറിന് സമീപം ലഭ്യമാണ്. ശരീരത്തിൽ ഉണ്ടാകുന്ന മുഴകൾ, ഹെർണിയ, അപ്പൻഡിസൈറ്റിസ്, മൂലക്കുരു, പ്രമേഹ സംബന്ധമായ മുറിവുകൾ, സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മുഴകൾ, പിത്താശയ രോഗങ്ങൾ മുതലായവയ്ക്ക് വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണവും സുരക്ഷിതമായ ശസ്ത്രക്രിയകളും ഇനി തികച്ചും സൗജന്യമായി. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രമുള്ള ഈ ക്യാമ്പ് സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തും. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി 04692700020 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: നമുക്ക് കുറച്ച് മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്, അതും കൂടി വായിക്കാം. അമ്പിളി ചേച്ചിയുടെ ഒരു മെസ്സേജാണ്. ഹായ് മോളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ബർത്ത്ഡേ ഉള്ള എല്ലാവർക്കും ജന്മദിന ആശംസകൾ ഞാൻ നൽകുന്നു. എന്റെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്സ് കൂട്ടുകാർക്കും, മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും, മോൾക്കും, എന്നും വിളിക്കുന്നവർക്കും, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ ഞാൻ സ്നേഹത്തോടെ, അതിലേറെ ഇഷ്ടത്തോടെ നൽകുന്നു. ഓക്കെ മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്പിളി ചേച്ചിയുടെ മെസ്സേജ്. അമ്പിളി ചേച്ചി, അമ്പിളി ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. അമൃതപോലെ ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ കുടുംബത്തിലെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നാട്ടിലും വിദേശത്തുമായി റേഡിയോയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, കുട്ടിപ്പട്ടാളങ്ങൾക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ലതിക ടീച്ചർ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലതിക ടീച്ചറെ, ടീച്ചറിനും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നല്ല നല്ല ദിവസങ്ങളാവട്ടെ. ആന്റണി ചേട്ടന്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് അമൃത. അമൃത, ദൈവത്തെ കണ്ടിട്ടുണ്ടോ? എന്റെ ജീവിതത്തിൽ ഞാൻ പലവട്ടം ദൈവത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട ദൈവത്തിന് മനുഷ്യന്റെ രൂപമായിരുന്നു. ആ ദൈവത്തിന് പല പേരുകളായിരുന്നു. എന്റെ പിതൃസഹോദരന്റെ മകൻ മരിച്ചിട്ട് 2 വർഷമായി. അദ്ദേഹത്തിന്റെ ഭാര്യയും, ക്യാൻസർ ബാധിതനായ മകനും ഭാര്യയും, 3 കുട്ടികളുടെയും ജീവിതം ദുരിതപൂർണമാണ്. മകനെ കൂടാതെ വിവാഹം കഴിഞ്ഞ 2 പെൺമക്കളുമുണ്ട് അദ്ദേഹത്തിന്. എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞാൻ നൽകുന്നുണ്ട്. വാടക വീട്ടിൽ കഴിയുന്നവർക്ക് ഒരു വീടുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ 2 പെൺമക്കളും എന്റെ വീട്ടിൽ വന്ന് ഒരു സന്തോഷ വാർത്തയുമായി. അവരുടെ അമ്മയ്ക്ക് 4 സെന്റ് സ്ഥലവും ഒരു വാർക്ക വീടും മനുഷ്യസ്നേഹിയായ ഒരാൾ വാങ്ങിച്ചു നൽകിയെന്നായിരുന്നു ആ സന്തോഷ വാർത്ത. സജി എന്ന നല്ല മനുഷ്യനിലും ഞാൻ ദൈവത്തെയാണ് കാണുന്നത്. ദൈവത്തിന് നന്ദി. ശുഭദിനം നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം ആന്റണി കടവന്ത്ര. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മനസ്സിൽ ആ ഒരു ദൈവം ഉണ്ടല്ലേ. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ആന്റണി ചേട്ടൻ പറഞ്ഞതുപോലെ അങ്ങനെ നല്ല നല്ല ഒരുപാട് നല്ല മനസ്സുള്ള മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഈ ഒരു സമയം അവരെയൊക്കെ നമുക്ക് ഓർക്കാം. അങ്ങനെ നല്ല മനസ്സുകൾ അവർക്ക് എല്ലാവർക്കും ഇനിയും എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ ആന്റണി ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അടുത്ത മെസ്സേജ്, റേഡിയോ മാക്ഫാസ്റ്റ് കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പിന്നെ നമ്മുടെ അമൃതയ്ക്കും ഹൃദയം നിറഞ്ഞ നല്ലൊരു ദിവസം നേരുന്നു. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ രതീഷ് മഞ്ഞപ്ര. നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ, അതാണ് ഇങ്ങനെ ഒരു വിഷസ്. അതെ, അതായത് നമ്മുടെ ഒരു രതീഷേട്ടൻ, ഒരു രതീഷേട്ടൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു പിക്ചർ, ഐ മീൻസ് ഒരു പിക്ചർ മെസ്സേജ് പോലെയാണ് അയച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ റേഡിയോ മാക്ഫാസ്റ്റ് എന്നൊക്കെ എഴുതി പല ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു വിഷസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രതീഷേടൻ പറഞ്ഞതുപോലെ നാടോടുമ്പോൾ നടുവേ ഓടണം, തീർച്ചയായിട്ടും അല്ലേ. അപ്പോൾ ഈ ഒരു കളർഫുൾ മെസ്സേജിന് നന്ദി. ഒപ്പം രതീഷേടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഷീബ ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് അമൃതകുട്ടി, ഞാൻ ഷീബ കുമരകം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷേർലി ജെറോമിന്റെ കൊച്ചുമക്കളായ റീനയ്ക്കും റിയോണിനും 1000 ബർത്ത്ഡേ ആശംസകൾ. ഇന്നലെ എന്റെ ആംഗ്ലയുടെ മകൾ സ്റ്റെഫിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ നേരുന്നു മിനി ആലപ്പുഴയ്ക്കും പിന്നെ ഒ എയ്ക്കും, അതായത് അനിൽ ചേട്ടനും അമൃതകുട്ടിക്കും ഫാമിലിക്കും സൗഹൃദമാണി കൂട്ടുകാർക്കും കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടുക്കിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷീബ ചേച്ചിയുടെ മെസ്സേജ്. ഷീബ ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. അപ്പൊ നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. മിനി ചേച്ചിയാണ്. ചിരിക്കുന്ന മുഖങ്ങളെല്ലാം സ്നേഹമുള്ളവരല്ലെന്നും നിഴൽ പോലെ കൂടെ നിൽക്കുന്നവരെല്ലാം വിശ്വസ്തരല്ലെന്നും കാലം നമുക്ക് തെളിയിച്ചു തരും. ഷേർലിയുടെ കൊച്ചുമകൾക്ക് 2 പേർക്കും ആശംസകൾ നേരുന്നു. ഒപ്പം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. റേഡിയോ കൂട്ടുകാർക്കും എല്ലാവർക്കും ആശംസകൾ. അമൃതകുട്ടിക്കും നല്ലൊരു ആശംസ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മിനി ചേച്ചി ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. മിനി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഗുഡ് മോർണിംഗ് മോളെ, ഞാൻ ഇപ്പോഴാണ് റേഡിയോ വെച്ചത്, ഒന്നും കേൾക്കാൻ പറ്റിയില്ല. നമ്മുടെ നദീർത്തയുടെ മകൻ 1000 ജന്മദിനങ്ങൾ ആശംസിക്കുന്നു. ആയുസ്സും ആരോഗ്യവും കൊടുത്ത ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം, വെഡിങ് ആനിവേഴ്സറി, ശുഭകാര്യങ്ങൾ എല്ലാം നടക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്നും ആശംസിക്കുന്നു. ഞങ്ങളുടെ കാതോരം ഗ്രൂപ്പിന് സ്പെഷ്യൽ ആയിട്ട് ഒരു ആശംസ അറിയിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രേഖ ചേച്ചിക്കും ഫാമിലിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അടുത്ത മെസ്സേജ്, ശുഭദിനം. സ്നേഹമുള്ള ഒരിടവും ഒരാൾക്കും ഉപേക്ഷിക്കാൻ കഴിയില്ല. സ്നേഹമില്ലാത്ത ഒരിടത്തും തുടരാനും കഴിയില്ല. ശുഭദിനം നേരുന്നു. വിജയമ്മ ചേച്ചിയാണ് ഓതറയിൽ നിന്ന് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിജയമ്മ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങളും നേരുകയാണ്. തിരയുന്നവർക്കൊരു പുഞ്ചിരിയും തിരിച്ചറിയുന്നവർക്ക് കുറച്ച് സമയവും മനസ്സിലാക്കാത്തവർക്ക് മനോഹരമായ മൗനവും നൽകുക. ശുഭദിനം നേരുന്നു. സ്നേഹത്തോടെ ശുഭദിനം ആബിദ. ആബിദ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരിക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ലക്കി കോളറിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
1: ഗുഡ് മോർണിംഗ്, നമസ്കാരം മോളെ. ഞാൻ
0: ബിജുബി ചേച്ചി, സമയം ഒരുപാടായി, പെട്ടെന്ന് പറഞ്ഞു.
1: പെട്ടെന്ന്
0: പറഞ്ഞു.
1: അവര് മെസ്സേജ് ഇട്ടിരുന്നെങ്കിലും ആരോ പറയുന്നതായിട്ട് വന്നു.
0: പറഞ്ഞു,
1: അവരുടെ മോന്റെ പിറന്നാളാണെന്ന്. അതുകൊണ്ട് വിളിക്കാന്ന് കഴിഞ്ഞു. പെട്ടെന്ന് മോനെ, അതിന്റെ പിറന്നാൾ ആഘോഷിക്കുന്നതാണ് നമ്മുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി മകയുടെ കുട്ടിയുടെ മകനെ. 1000 ജന്മദിന ആശംസകൾ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേരുന്നു. പിന്നെ ഇന്ന് പിറന്നാളും വിരുന്നാനുസരി ഒക്കെ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹൃദയ നിറഞ്ഞ സ്നേഹത്തോടെ ഞാൻ ഒരു ആശംസ നേരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സ് കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങൾക്കും നല്ല ഒരു ശുഭദിനം നേരുന്നു.
0: ഓർക്കും
1: ദീപക്കുട്ടിക്കും അമൃതക്കുട്ടിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ മക്കളെ. എല്ലാ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ആശംസിക്കുന്നു മോളെ.
0: ഓക്കെ ചേച്ചി, അപ്പൊ വിജയമ ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. അങ്ങനെ വിജയമ ചേച്ചിയായിരുന്നു നമ്മുടെ ലാസ്റ്റ് ലക്കി കോളർ. അങ്ങനെ ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പൊ എല്ലാവർക്കും അതിനു മുമ്പ് ഇതാ ഒരു മെസ്സേജ് കൂടിയുണ്ട്. ഗുഡ് മോർണിംഗ് അമൃത, ഷേർലി ജെറോം ചേച്ചിയുടെ പേരുകുട്ടികൾക്ക് ജന്മദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം അനിൽ ഓയയ്ക്കും സുപ്രഭാതം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചി മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ലക്ഷ്മി പ്രിയ ചേച്ചി, ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചിന്തിക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്നും ടാറ്റ ബൈ ബൈ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. ഇനി നമുക്ക് ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ വീണ്ടും ഒത്തുചേരാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் சென்
1: 8 o'clock. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KFC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ മൂന്ന് മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
3: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. RJ അമൃത കാർത്തിക. ദക്ഷിണേന്ത്യയിലെ എഴുത്തുകാരെയും ചലച്ചിത്ര നാടക പ്രവർത്തകരെയും ഒരുമിപ്പിക്കുന്ന പമ്പ, പീപ്പിൾ ഫോർ പെർഫോമിംഗ് ആർട്സ് ആൻഡ് മോർ, സാഹിത്യോത്സവം ഫെസ്റ്റിവൽ ഓഫ് ഡയലോഗ്സ് 14th പതിപ്പിന് 25th തിരിതെളിയും. 27th വരെ ചെങ്ങന്നൂർ ഡി ചാർലി പമ്പ റെമിനിസൻസിലാണ് പരിപാടി. 25th രാവിലെ 11th മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി.സി. വിഷ്ണുനാഥ് അധ്യക്ഷനാവും. മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലെ പ്രമുഖ എഴുത്തുകാർ, കവികൾ, വിവർത്തകർ, ചലച്ചിത്ര നാടക പ്രവർത്തകർ, ഗവേഷകർ, കലാകാർ എന്നിവർ 3 ദിവസങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കും. സാഹിത്യം, സിനിമ, നാടകം, സംസ്കാരം, സ്ത്രീപക്ഷചിന്ത, വിവർത്തനം, ബാലസാഹിത്യം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഭാഷണം, സംവാദം, കലാപരിപാടികൾ എന്നിവ നടക്കുമെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ കനകഹാമ വിഷ്ണുനാഥ് അറിയിച്ചു. നാടകം, യക്ഷഗാനം, സംഗീതം, കവിത, അവതരണങ്ങളുണ്ടാവും. പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്യണം. തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന റബ്ബർ പാൽ ഷീറ്റായി സംസ്കരിക്കുന്നതുകൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുമ്പോഴും അത് ഉണക്കി സൂക്ഷിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ ബുധനാഴ്ച റബ്ബർ ബോർഡ് കോൾ സെന്ററുമായി ബന്ധപ്പെടാം. റബ്ബർ ബോർഡിലെ അസിസ്റ്റന്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ MN ബിജു രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ മറുപടി നൽകും. പ്ലാസ്റ്റിക് നിരോധനം കർശനമായി നടപ്പാക്കാനൊരുങ്ങി വനം വകുപ്പ്. നിലവിലെ നടപടികൾ കൊണ്ട് പ്ലാസ്റ്റിക്കിനെ നിയന്ത്രിക്കാനാകാത്ത സാഹചര്യത്തിലാണ് പുതിയ പദ്ധതി തയ്യാറാക്കുന്നത്. സംസ്ഥാനത്തെ വനമേഖലകളിൽ പ്രവേശിക്കുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊന്നും കൈവശം വയ്ക്കാൻ അനുവദിക്കില്ല. പ്ലാസ്റ്റിക് കുപ്പികളോ മറ്റുൽപ്പന്നങ്ങളോ കൊണ്ടുപോകുന്നത് തടയാൻ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയുണ്ടാകും. ചില്ലുകുപ്പികളിൽ വെള്ളം നൽകുകയും തിരികെ വരുമ്പോൾ കുപ്പി നൽകിയാൽ പണം മടക്കിക്കൊടുക്കുകയും ചെയ്യും. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് പകരം ചെക്ക് പോസ്റ്റുകളിൽ തുണിസഞ്ചി നൽകാനും ആലോചനയുണ്ട്. വനാതിർത്തികളിലും കാടിനുള്ളിലും പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും തള്ളുന്നത് തടയാൻ ക്യാമറകൾ സ്ഥാപിക്കും. നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകളിൽ സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകൾ സജീവമാക്കും. ഇത്തരം ക്യാമ്പയിനുകളിൽ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കും. ഡെങ്കിപ്പനി പ്രതിരോധത്തിന് ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച വാക്സിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി. 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് ക്വിൻഡെങ്ക വാക്സിൻ നൽകാൻ അനുമതി ലഭിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബയോഫാർമസ്യൂട്ടിക്കലാണ് ഇന്ത്യയിൽ ഉൽപാദനം നടത്തുന്നത്. ക്യുഡെൻകയുടെ ഗുണനിലവാരം, സുരക്ഷ, ഫലപ്രാപ്തി എന്നിവ വിലയിരുത്തുന്നതിനുശേഷമാണ് അംഗീകാരം നൽകിയതെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. 0.5 മില്ലി വീതമുള്ള 2 ഡോസുകൾ 3 മാസത്തെ ഇടവേളയിലാണ് നൽകേണ്ടത്. മയക്കുമരുന്നിന് അടിമകളായവർക്ക് വിദഗ്ധ ചികിത്സയും പുനരധിവാസവും ഉറപ്പാക്കാൻ ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ടമായി തൂഫാൻ കെയർ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രമുഖ ആശുപത്രികളുമായി ചർച്ചകൾ തുടരുകയാണ്. 60 പേർ ചികിത്സയിലുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മനഃശാസ്ത്ര കൌൺസിലിംഗ് ആരംഭിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, മോഹൻലാൽ എന്നിവർ പങ്കെടുക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ തീയതി വൈകാതെ തീരുമാനിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 1 മൈൽ പുളിക്കീഴ് കുളക്കാട് റോഡിലെ സ്കൈലൈൻ അപ്പാർട്ട്മെന്റിന് എതിർവശത്തുള്ള കലുങ്ക് പുതുക്കി പണിയുന്നതിനാൽ നാളെ മുതൽ പണി പൂർത്തിയാക്കുമെന്ന് പൂർത്തിയാക്കുന്നതുവരെ റോഡ് പൂർണ്ണമായി അടച്ചിടും. ഈ റോഡ് വഴി പോകുന്ന വാഹനങ്ങൾ കാവുംഭാഗം തുകലശ്ശേരി റോഡ് വഴിയോ റോഡുമായി കണക്ട് ചെയ്യുന്ന മുനിസിപ്പാലിറ്റി റോഡോ ഉപയോഗിക്കണമെന്ന് തിരുവല്ല നിരത്ത് ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സ്പോർട്സ് വാർത്തകൾ. കോമൺവെൽത്ത് ഗെയിംസിനായി ഇന്ത്യ 126 അംഗസംഘത്തെയാണ് അയക്കുന്നത്. 78 പുരുഷ കായിക താരങ്ങളും 48 വനിതാ കായിക താരങ്ങളും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, വെയ്റ്റിംഗ് ലിഫ്റ്റ് തുടങ്ങിയ ഇനങ്ങളിലാണ് മെഡൽ പ്രതീക്ഷ. അത്ലറ്റിക്സിൽ 3 ലോക ചാമ്പ്യനും ഒളിമ്പിക്സ് സ്വർണ്ണ ജേതാക്കളുമായ നീരജ് ചോപ്ര, മലയാളി താരം എം ശ്രീശങ്കർ, ബോക്സിംഗിൽ ലവ്ലീന ബോർഗോഹെയ്ൻ, വെയ്റ്റ് ലിഫ്റ്റിംഗിൽ മീറാഭായ് ചാനു തുടങ്ങിയവർ ഇന്ത്യയ്ക്ക് വേണ്ടി മാറ്റുരയ്ക്കും. അടുത്തമാസം ബെൽജിയത്തിലും നെതർലൻഡ്സിലുമായി നടക്കുന്ന ഹോക്കി ലോകകപ്പിനുള്ള 20 ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് സിംഗ് നയിക്കും. ക്രെയ്ഗ് ഫുൾട്ടനാണ് കോച്ച്. 15 മുതൽ 30 വരെ നടക്കുന്ന ലോകകപ്പിൽ പാകിസ്ഥാൻ, ഇംഗ്ലണ്ട്, വെയിൽസ് എന്നിവർക്കൊപ്പം പൂൾ ഡിയിലാണ് ഇന്ത്യ ആദ്യ റൌണ്ടിൽ കളിക്കുന്നത്. ലോക ഫുട്ബോളിന്റെ അലയൊലികൾ അടങ്ങും മുന്നേ കായികലോകം മറ്റൊരു മാമാങ്കത്തിന് വേദിയാവുകയാണ്. 23 കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലാണ് അരങ്ങൊരുങ്ങുന്നത്. 12 ദിവസം നീളുന്ന കായികോത്സവത്തിൽ ബ്രിട്ടനും ബ്രിട്ടന്റെ പഴയ കോളനി രാജ്യങ്ങളുമാണ് മത്സരിക്കുന്നത്. ഇത് 4 വട്ടമാണ് സ്കോട്ട്ലൻഡ് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത്. 1970, 1986 എഡിൻബറോയിലും 2014 ഗ്ലാസ്ഗോയിലുമാണ് ഇതിനു മുമ്പ് ഗെയിംസ് നടത്തിയത്. അടുത്ത കോമൺവെൽത്ത് ഗെയിംസിന് 2030 വേദിയാകുന്നത് ഇന്ത്യയാണ്. അഹമ്മദാബാദിലാണ് മത്സരങ്ങൾ നടത്തുക. 2010 ഡൽഹിയിൽ ഗെയിംസ് നടന്നിരുന്നു. ഇത്തവണത്തെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ സംഘം ഗെയിംസ് പതാക ഔദ്യോഗികമായി ഏറ്റുവാങ്ങും. ഇത്രയും പ്രധാന വാർത്തകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ പത്രവിശേഷങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: നൂറ് രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഓർത്തോപീഡിക് സർജറിക്ക് നല്ലൊരു ചെലവ് വരുമെന്ന് കരുതി ചികിത്സ നീട്ടിവെക്കുകയാണോ? എങ്കിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഒപ്പം ഓർത്തോ. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ജനറൽ വാർഡിൽ സർജറി ഉൾപ്പെടെയുള്ള പ്രതിദിന ചികിത്സാ നിരക്ക് വെറും 2,000 രൂപ വരെ മാത്രം. മരുന്നുകൾക്ക് പ്രതിദിനം 1,000 രൂപ വരെ സൗജന്യം. ലാബ് ഡയഗ്നോസ്റ്റിക് പരിശോധനകൾ 500 രൂപ വരെ സൗജന്യമായി ലഭിക്കുന്നു. സർജിക്കൽ ഉപകരണങ്ങൾക്ക് 1,500 രൂപ വരെ സൗജന്യം. മറക്കണ്ട, ഈ ഓഫർ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും 0469270002 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. ഹൈ, ഹലോ, ഗുഡ് മോർണിംഗ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്, കൂടെയുള്ളത് ദീപ. എന്നത്തെയും പോലെ ഇന്നും എല്ലാവരും തിരക്കിലായിരിക്കണമെന്ന് അറിയാം. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത്, പരാജയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ പരാജയപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെ ലൈഫിൽ എപ്പോഴെങ്കിലും തോറ്റുപോയി എന്ന് തോന്നിയിട്ടുണ്ടോ? എല്ലാവരും നമ്മളെക്കാൾ മുന്നിലാണ്, നമ്മൾ മാത്രം എങ്ങും എത്തിയില്ല എന്ന് വിഷമിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ കഥ ഞാൻ പറയട്ടെ. ഒരു പ്രശസ്തനായ ശില്പി താൻ കൊത്തിയെടുത്ത മനോഹരമായ ഒരു വിഗ്രഹം രാജാവിന് സമ്മാനിക്കാൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ കൊട്ടാരത്തിന്റെ പടിക്കൽ വെച്ച് ആ വിഗ്രഹം കയ്യിൽ നിന്ന് താഴെ വീണു. അത് പല കഷ്ണങ്ങളായിട്ട് തകർന്നു പോവുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല, എല്ലാം അവസാനിച്ചു. എന്നാൽ ആ ശില്പി നിരാശനായോ? ഇല്ല. നമ്മളാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലെങ്കിലും നമ്മൾ പെട്ടെന്ന് അകപ്പാടെ നിരാശ വരുമല്ലേ. അയ്യോ, എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനിയിപ്പോ രാജാവ് ഇതറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, അങ്ങനെ 100 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, തകർന്ന ആ കഷ്ണങ്ങൾ ഓരോന്നായിട്ടെടുത്ത് കൂടുതൽ സൂക്ഷ്മതയോടെ വീണ്ടും പണിയാൻ തുടങ്ങി. ഒടുവിൽ അദ്ദേഹം ഉണ്ടാക്കിയത് ആദ്യത്തേതിനേക്കാൾ മനോഹരമായ ശില്പങ്ങളായിരുന്നു. അത് കണ്ട രാജാവ് കൂടുതൽ സന്തോഷവാനാവുകയും ചെയ്തു. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ചില വീഴ്ചകൾ അല്ലെങ്കിൽ പരാജയങ്ങൾ നമ്മൾ തകർക്കാനല്ല, മറിച്ച് അതിനേക്കാൾ മനോഹരമായ മറ്റൊന്നിലേക്ക് നമ്മളെ മാറ്റിയെടുക്കാനുള്ളതാണ്. നമ്മൾ പറയാറില്ലേ, ഒരു വാതിൽ അടയുമ്പോൾ ഓർക്കുക, മറ്റൊരു വലിയ വാതിൽ നമുക്കായി തുറക്കപ്പെടാൻ പോവുകയാണെന്നുള്ളത്. ഇപ്പൊ വീണു പോകുന്നതല്ല പരാജയം. അതുകൊണ്ട് പുതിയൊരു പ്രതീക്ഷയോടെ, പുഞ്ചിരിയോടെ ഓരോ പരാജയങ്ങളെ നമ്മൾ അങ്ങ് നേരിടുക. എന്നിട്ട് പുതിയ ഒരു പ്രതീക്ഷയിലേക്കുള്ള ഒരു ചുവടുവെപ്പാണെന്ന് മാത്രം കരുതിയാൽ മതി. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: അങ്ങനെ പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ വീണ്ടും ഒഴിമുത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ദിവസവും എത്ര എത്ര വാക്കുകളാണ് സംസാരിക്കാറുള്ളത് അല്ലെ? ചില വാക്കുകൾ ആളുകളെ സന്തോഷിപ്പിക്കുമ്പോൾ മറ്റ് ചില വാക്കുകൾ അറിയാതെയാണെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കാറുണ്ട്. ഒരു ഗുരു ഉണ്ടല്ലോ, തന്റെ ശിഷ്യൻ ഒരു ചെറിയ പരീക്ഷണം നൽകി. ഒരു ചെറിയൊരു കഥയാണ്. ഒരു ബാഗ് നിറയെ തൂവലുകൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ ഗ്രാമത്തിലെ ഓരോ വീടിന്റെയും മുന്നിൽ കൊണ്ടുപോയി ഇടുക. അപ്പൊ ശിഷ്യൻ ഗുരു പറഞ്ഞതല്ലേ, അത് സന്തോഷത്തോടെ ചെയ്തു. അടുത്ത ദിവസം ഗുരു പറഞ്ഞു, ഇനി നീ പോയി ആ തൂവലുകളെല്ലാം തിരികെ എടുത്തുകൊണ്ട് വരുമെന്ന്. ശിഷ്യൻ ഗ്രാമം മുഴുവനും നടന്നു നോക്കിയെങ്കിലും കാറ്റിൽ പറന്നുപോയ ഒരൊറ്റ തൂവല് പോലും അവന് തിരികെ കിട്ടിയില്ല. അപ്പൊ വിഷമത്തോടെ ഗുരുവിന്റെ അടുത്തത്തെ കാര്യം പറഞ്ഞു. അപ്പൊ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ഈ വാക്കുകൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ഒരിക്കൽ നമ്മുടെ നാവിൽ നിന്ന് പുറത്തു പോയാൽ അത് മറ്റുള്ളവരുടെ മനസ്സിൽ ചെന്ന് വീഴും. പിന്നീട് എത്ര ശ്രമിച്ചാലും ആ വാക്കുകൾ നമുക്ക് തിരികെ എടുക്കാൻ കഴിയില്ല. വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട്. മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തിയുണ്ടെന്ന് പറയാറില്ലേ. നമ്മളൊരടി കൊടുത്താലോ, അല്ലെങ്കിൽ അല്ലാണ്ട് നമ്മൾ ഇതുപോലെ ഒരു കത്തിയെടുത്ത് കുത്തിയാൽ പോലും ആ വേദന ആ സമയം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിയുമ്പോഴേക്കും ആ വേദന നമ്മളുടെ ശരീരത്തിൽ നിന്ന് മാറും. പക്ഷെ മനസ്സിലേറ്റ മുറിവ് മാറാൻ കുറേ സമയമെടുക്കും. സമയമെടുത്താൽ പോലും അത് മാറുന്നത് വളരെ പ്രയാസമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പറയുന്ന ഓരോ വാക്കും മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ് ശരിക്കും. അത് സ്നേഹമുള്ളതാണെങ്കിൽ അവർക്ക് സന്തോഷം നൽകും, കൈപ്പുള്ളതാണെങ്കിൽ അത് അവരുടെ മനസ്സ് തകർക്കും. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു വട്ടം കൂടി ആലോചിക്കാം. നമ്മുടെ വാക്കുകൾ എപ്പോഴും മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുത്തില്ലെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ആ വാക്ക് ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് പോകില്ല എന്നുള്ളതാണ് സത്യം. ഇനി നമുക്ക് പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ഇനി മുഴുമുത്തിൽ ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മളിൽ പലരും വലിയ വലിയ സന്തോഷങ്ങൾക്ക് പിന്നാലെ ഓടുന്നവരാണ്. ഒരു പുതിയ വണ്ടി വാങ്ങുമ്പോൾ, വലിയൊരു വീട് വെക്കുമ്പോൾ അങ്ങനെ സന്തോഷിക്കാം എന്ന് വിചാരിച്ചല്ലെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സന്തോഷം എന്ന് കരുതുന്നവരൊക്കെ ഉണ്ടാവും. എന്നാൽ യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഇന്നെല്ലാം കുറച്ച് ചെറിയ ചെറിയ കഥകളിലൂടെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. വഴിയരികിൽ നിൽക്കുന്ന ഒരു ചെറിയ പൂവ് വിരിയുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ പെയ്യുന്ന മഴയുടെ മണം ആസ്വദിക്കുമ്പോൾ, ദൂരെ നിന്ന് ഒരു പഴയ കൂട്ടുകാരൻ വിളിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് യഥാർത്ഥ സന്തോഷം ഒളിഞ്ഞിരിക്കുന്നത്. നാളെ എല്ലാം ശരിയാകുമ്പോൾ ഞാൻ സന്തോഷിക്കാമെന്ന് കരുതിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഈ മനോഹരമായ നിമിഷം നമുക്ക് നഷ്ടപ്പെടില്ലേ? നാളെ അത് ഉണ്ടാവും, അപ്പോൾ ആവട്ടെ സന്തോഷം എന്ന് നമ്മൾ വിചാരിക്കുമോ? അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സന്തോഷം ഇവിടെ പോയി, അതൊരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പൊ നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും ഈ നിമിഷത്തെ സ്നേഹിക്കാനും പഠിക്കുന്നതിലാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കാതെ നമ്മുടെ കൊച്ചു ജീവിതത്തിലെ ഓരോ ചെറിയ നിമിഷവും നമുക്ക് ആഘോഷമുള്ളതാക്കാം. അപ്പൊ ഇനി ആഘോഷമുള്ളതാക്കാൻ വേണ്ടിയിട്ട് സന്തോഷമായിട്ട് നമുക്കൊരു പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: അങ്ങനെ പാട്ടൊക്കെ കേട്ട് മനസ്സിലൊരു സന്തോഷമൊക്കെ വന്നു. പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണല്ലേ, ആ സന്തോഷം നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ സന്തോഷിക്കുകയാണ്, അല്ലെങ്കിൽ പാട്ട് കേട്ട് നാളെ സന്തോഷിക്കാം എന്ന് നമ്മൾ വിചാരിക്കില്ലല്ലോ. അങ്ങനെ ആയിരിക്കണം എല്ലാ ചെറിയ കാര്യങ്ങളിലും നമ്മൾ സന്തോഷിക്കുക. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്ഷമ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. എല്ലാം പെട്ടെന്ന് വേണം എന്നുള്ളൊരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടാൽ പോലും നമ്മൾ അസ്വസ്ഥരാകും അല്ലേ. നമ്മൾ വിചാരിക്കും ഇതൊന്ന് മാറിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേരത്തെ എത്താമായിരുന്നു. ഒരു ബസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പറയും ആ ബസ് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വന്നിരുന്നെങ്കിൽ. അങ്ങനെ ഒരു 100 കൂട്ടം കഴിഞ്ഞു നമ്മൾ പിന്നെയും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ക്ഷമയോടെ കാത്തിരുന്നാൽ ജീവിതത്തിൽ ലഭിക്കുന്ന സമ്മാനങ്ങൾ എത്ര വലുതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മണ്ണിലൊരു വിത്ത് പാകുന്നു, അടുത്ത ദിവസം തന്നെ നമ്മൾ പോയി നോക്കിയിട്ട് ഇതിൽ ഇനിയും ഇല വന്നില്ലല്ലോ, മരം വളർന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആ മണ്ണ് മാന്തി നോക്കിയാൽ എന്താവും സംഭവിക്കുക? അവത്ത് നശിച്ചു പോകും. ഒരു വിത്ത് മനോഹരമായിട്ടുള്ള ഒരു ചെടിയായി വളരണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കുമല്ലേ. മണ്ണും വെള്ളവും വെളിച്ചവും നൽകി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഇന്നൊരു കാര്യം ചെയ്താൽ നാളെ അതിന്റെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ ലക്ഷ്യങ്ങളാണെങ്കിലും സ്വപ്നങ്ങളാണെങ്കിലും ഇതുപോലെയാണ്. കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് മാത്രം ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അതിന് പ്രകൃതിയുടേതായിട്ടുള്ള ഒരു സമയമുണ്ട്. ആ സമയത്തിനായിട്ട് ക്ഷമയോടെ അതുപോലെ തന്നെ പ്രത്യാശയോടെ കാത്തിരിക്കാൻ നമ്മൾ പഠിക്കണം. ഈ ക്ഷമ എന്നത് വെറുതെ ഇരിക്കലല്ല, മറിച്ച് ഒരു ശുഭപ്രതീക്ഷ. നമുക്ക് ശരിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടല്ലോ, ആ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പാണ്. അപ്പൊ കാത്തിരിക്കെ, നമുക്ക് പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: അങ്ങനെ മുഴുമുത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി ഇന്നത്തെ മുഴുമുത്തെല്ലാം ഞാൻ പറയാം. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ നമുക്ക് ഒട്ടും സമയക്കുറവ് ഉണ്ടാവാറില്ല, ശരിയല്ലേ? നമ്മൾ ഇങ്ങനെ ആലോചിക്കും, നമ്മൾ എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിക്കാൻ നമ്മൾ എവിടുന്നെങ്കിലും നമ്മൾ സമയം കണ്ടെത്തും. എനിക്കതില്ല ഇതില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ നമുക്കുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ എപ്പോഴെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാവും ഉത്തരം. നമ്മള് നമ്മുടെ സന്തോഷം കണ്ടുപിടിക്കാൻ ഒരു സമയം നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാൽനട യാത്രക്കാരൻ തന്റെ പഴയ ചെരുപ്പ് കയറിപ്പോയപ്പോ ദൈവത്തോട് പരാതി പറഞ്ഞു. എന്തൊരു വിധിയാണിത്, എനിക്കിടാൻ നല്ലൊരു ചെരുപ്പ് പോലും ഇല്ലല്ലോ. അങ്ങനെ വിഷമത്തോടെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോ വഴിയരികിൽ ഇരിക്കുന്ന ഒരാളെ കണ്ടു. ആ മനുഷ്യന് രണ്ട് കാലും ഇല്ലായിരുന്നു. അത് കണ്ട നിമിഷം ആ യാത്രക്കാരന്റെ കണ്ണ് നിറഞ്ഞു. കാരണം എന്താ, ഇത്രയും നേരം കാലിലിട്ടോണ്ട് നടക്കാൻ ചെരുപ്പില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പരാതി പറഞ്ഞതാണ് ദൈവത്തോട്. അപ്പൊ തനിക്ക് നടക്കാൻ രണ്ട് കാലുകൾ തന്നതിന് ആ സമയം അദ്ദേഹം ദൈവത്തോട് നന്ദി പറഞ്ഞു. തന്റെ ചെറിയ സങ്കടം എത്ര വലുതായിരുന്നു എന്ന് അവന് മനസ്സിലായി. നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്, നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങളെ ഓർത്ത് പരാതിപ്പെടുന്നതിനേക്കാൾ നമുക്ക് കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, അതിന് നന്ദി പറയാനായിട്ട് നമ്മൾ പഠിക്കുക. രാവിലെ ഉണരുമ്പോൾ നമ്മൾ കാണുന്ന ആകാശം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നമുക്ക് കിട്ടുന്ന വലിയ വലിയ ഭാഗ്യങ്ങളാണല്ലേ. ഉള്ളതിന് നന്ദി പറയുമ്പോൾ അല്ലെങ്കിൽ അതിന് നമ്മളൊന്ന് സന്തോഷിക്കുമ്പോൾ, ഇല്ലാത്തതിനെ കുറിച്ച് ദുഃഖിക്കാതിരിക്കുമ്പോൾ, അപ്പോഴായിരിക്കും ലൈഫ് കുറച്ചും കൂടി മനോഹരമാകുന്നത്. അപ്പൊ നല്ലൊരു മനസ്സോടെ അല്ലെങ്കിൽ നമുക്കിതുപോലെ ഓർക്കാനായിട്ട് നമുക്ക് നന്ദിയുള്ള മനസ്സെന്ന് പറയില്ലേ. നമ്മൾ ചില കാര്യങ്ങൾ എല്ലാ ദിവസവും രാവിലെ പുതിയൊരു ദിവസം കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭാഗ്യമാണ്. അങ്ങനെ ഒരു ദിവസമാണ് നമുക്ക് ഇന്നും കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇന്ന് മാക്സിമം സന്തോഷിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസത്തിന്റെ ആശംസ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മുഴുമുത്തൽ എന്ന യാത്ര പറയുന്നു. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ബെൽജിയത്തിന്റെ ഗോൾ കീപ്പറുടെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടിൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
3: 9 o'clock.
4: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
5: സൗജന്യങ്ങളുടെ പുറകിലെ ചരടിനെ നാം ഭയപ്പെടണം. പണ്ട് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, കൊടുത്തു കൊച്ചാക്കരുതെന്ന്. എന്തു ചെയ്താലും നാലു പേർ അറിയണമെന്ന ഈ കാലഘട്ടത്തിലെ വാശി, പ്രത്യേകിച്ചും അത് ആരെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കുന്നതാണെങ്കിൽ എന്തെല്ലാം ആരവമാണ്. ആനയും അമ്പാരിയും പൊതുപ്രവർത്തകരും പൊന്നാട അണിയിക്കലും പൊതുമീറ്റിങ്ങുകളും എന്ന് വേണ്ട എന്തെല്ലാം. വെള്ളഭൂഷാൻ നന്നായി ഭാഷയറിയാവുന്നവരുടെ വാഗ്ധോരണി മറ്റൊരു ഭാഗത്ത്. സൗജന്യങ്ങൾ നൽകുന്ന പ്രക്രിയയുടെ പിറകിലെ ചരടുകൾ കൂടുതൽ കൂടുതൽ വികൃതമാകുന്ന കാഴ്ചകൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ ചുരുളഴിയുന്നു. ബൈബിൾ പറയുന്നു, വലതുകരം ചെയ്യുന്നത് ഇടതുകരം അറിയരുത്, എങ്കിലേ രഹസ്യത്തിലുള്ള ദൈവം നിനക്ക് പ്രതിഫലം തരികയുള്ളൂ എന്ന്. സൗജന്യം സ്വീകരിച്ചവർ എന്തെങ്കിലും പറയുന്നത് നമുക്ക് അനുവദിക്കാമായിരിക്കാം. എന്നാൽ നൽകുന്നവർ അതിനെ പറ്റി പറയുമ്പോൾ ഏറെ സംയമനം ആവശ്യമാണ്. വിശുദ്ധ ജെറോം എന്ന പ്രബോധകൻ, ഒരു പ്രസംഗകൻ, അദ്ദേഹം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ അലമാരകളിൽ ഇനിയും ധരിച്ചിട്ടില്ലാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, അത് വസ്ത്രങ്ങളില്ലാത്ത പാവങ്ങളുടേതാണ്. നിങ്ങൾ ഇതുവരെയും കഴിച്ചു തീർന്നിട്ടില്ലാത്ത കളപ്പുരയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ധാന്യങ്ങൾ, അത് പട്ടിണി പാവങ്ങളുടേതാണ്. പാവങ്ങൾ ഒത്തിരി നമ്മെ പഠിപ്പിക്കും. പാവങ്ങൾ നമ്മെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാർഗദർശനം തരുന്നവരാണ്. മദർ തെരേസ എന്ന അഗതികളുടെ അമ്മ, അമ്മയുടെ ജീവിതത്തിലെ ഒരു സംഭവം വളരെ സ്മർത്തവ്യമാണ്. ഒരു ദിവസം അല്പം ഭക്ഷണ സാധനങ്ങളുമായി ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന അമ്മ ഉടനെ തന്നെ കാണുന്നത്, ആ കൊടുത്തതിൽ പകുതി എടുത്തുകൊണ്ട് വീട്ടിലെ അമ്മ വേറൊരു വഴിക്ക് വേറൊരു വീട്ടിലേക്ക് ഓടുന്നതാണ്. അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മദർ തെരേസ ചോദിച്ചു, കുഞ്ഞേ, നീ എവിടെയാണ് പോയത്? അപ്പോഴാണ് പറയുന്നത്, അമ്മേ, ഇതുപോലെ തന്നെ അന്തിക്കരിയില്ലാതെ വിവശരായിരിക്കുന്ന ഒരു കുടുംബം അപ്പുറത്തുണ്ട്, അവർക്ക് അമ്മ തന്നതിൽ പകുതി കൊടുക്കാൻ വേണ്ടി പോയതാണ് എന്ന്. അമ്മ പറയുകയാണ്, ഇവിടെയല്ലേ സ്നേഹം, ഇതല്ലേ പാവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുതന്നെ നാം മറ്റുള്ളവരെ സഹായിക്കേണ്ടത്, അത് ദൈവനിയോഗമായി നാം കാണണം. അവരെ നാം ദൈവതുല്യരായി കണ്ടെങ്കിലേ നമ്മൾ കൊടുക്കുന്ന സഹായം നമുക്ക് തന്നെ അനുഗ്രഹമായിട്ട് തീരുകയുള്ളൂ. രഹസ്യമറിയുന്ന ദൈവം നമ്മളുടെ എല്ലാ കാലങ്ങളിലും നമുക്ക് നന്മയും അനുഗ്രഹവും നൽകും. ഈ കാലഘട്ടത്തിൽ അനേകം പെൺകുട്ടികൾ തങ്ങളുടെ കുടുംബങ്ങളും പരിചരിച്ച സംസ്കാരങ്ങളും മറ്റും ഉപേക്ഷിച്ച് അവരുടേതായ താല്പര്യങ്ങളിൽ ബന്ധങ്ങളിലേക്ക് കടന്നു പോകുന്ന കാഴ്ചകൾ നാം കാണുന്നു. അനേകം ചർച്ചകൾ ഈ മേഖലയിൽ നടക്കുന്നു. സൗജന്യങ്ങളുടെ പെരുമഴയിൽ അവർ മാനസികമായി അടിമകളാക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര വികൃതമാണ്! പിഞ്ചോമനകളെ പോലും മിഠായിയും മറ്റും കാണിച്ച് വശീകരിച്ച് അവരെ ചണ്ടികളാക്കുന്ന ഈ കാലഘട്ടം, ഉദ്യോഗ കയറ്റം നൽകാമെന്ന പ്രലോഭനത്തിൽ ഓഫീസുകളിൽ ഇങ്ങനെ എന്തെല്ലാം. മനുഷ്യന് വില പറയുന്ന ഈ നികൃഷ്ടമായ ശൈലി ഉപേക്ഷിക്കപ്പെടണം. ഒരു രാജ്യം അതിൻ്റെ പ്രജകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ കരുത്തുള്ളതാവണം. വേറെ ആരുടെയും ആശ്രിതരാക്കുവാൻ ഇടയാവരുത്. അങ്ങനെ സൗജന്യങ്ങളുടെ പുറകിലെ ചരടിനെ കാണാതെ പോകരുത്. അതാണ് ഈ സംസ്കാര സമ്പന്നമായ നാട്ടിൽ നടപ്പാകേണ്ടത്. ദൈവം അനുഗ്രഹിക്കട്ടെ.
4: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ എൻ ആർ ഐ ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ബെൽജിയത്തിന്റെ ഗോൾ കീപ്പറുടെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മിഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. ഇന്ന് മിഡി ടോക്കില് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കൗമാരപ്രായക്കാരുടെ മാനസികാരോഗ്യം എന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ബോധി ബാബുവാണ്. ഏറെ സ്നേഹത്തോടെ നമുക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കൗമാരപ്രായക്കാരുടെ മാനസികാരോഗ്യം നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ് എന്ന് പറയാറുണ്ട്, അത് എന്തുകൊണ്ടാണ് ഡോക്ടർ?
1: ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ഇൻ അഡോൾസൻസ് എന്ന് പറയും. അതായത് കൗമാരപ്രായത്തിലെ കുട്ടികളുടെ മാനസിക ആരോഗ്യം. നമ്മൾ പൊതുവെ പറയാറുണ്ട്, നമ്മൾ എത്രത്തോളം ഫിസിക്കൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതായത് നമ്മൾ എത്രത്തോളം നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ കൺസിഡർ ചെയ്യുന്നു, പ്രയോറിറ്റൈസ് ചെയ്യുന്നു, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന്. പക്ഷേ ഈ ഒരു ഏജ് ഗ്രൂപ്പ്, അതായത് ഒരു 10 to 19 വയസ്സ് വരെ ഉള്ള കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിന് നമ്മളൊരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. ആ ഒരു ഏജ് ഗ്രൂപ്പിലെ കുട്ടികളുടെ മെന്റൽ ഹെൽത്തിന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ ഒരു ടൈം ഏജ് ഗ്രൂപ്പിനെ നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാല്, ഈ ഒരു പ്രായത്തിലെ കുട്ടികളിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതായത് അവരുടെ കുറേ ഫിസിക്കൽ ചേഞ്ചസ്, ഇമോഷണൽ ചേഞ്ചസ്, അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ചസ് കൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു ടൈമാണ് ഈ ഒരു അഡോൾസൻസ് ഏജ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഈ ഒരു പ്രായത്തിൽ ചില കുട്ടികളുടെ വോയിസിലൊക്കെ ചേഞ്ചസ്, സൗണ്ടിലൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടാവും. അതേപോലെ ഫിസിക്കലി അവർ, ചില കുട്ടികളാണെങ്കിൽ ഈ ഒരു പ്രായമാകുമ്പോൾ നല്ല ഹൈറ്റ് വെക്കും, അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് മുഖത്ത് താടി കിളിക്കുക, മീശ വളരുക, അതേപോലെ കുറേ ഫിസിക്കലി ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു പ്രായമാണ്. ഇത് മാത്രമല്ല, ഈ ഒരു പ്രായത്തിൽ ഇമോഷണലിയും നമുക്ക് കുറേ ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പം ഭയങ്കര ഒരു റിബല്യസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണ് ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയാ. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ പേരൻസ് ഒക്കെ പറയാറുണ്ട്, ഈ ഒരു സമയമാകുമ്പം ഈ ഒരു പ്രായത്തില് പേരൻസ് പറയാറുണ്ട്, എന്ത് പറഞ്ഞാലും ഭയങ്കര ദേഷ്യമാണ്, എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടും, ഭയങ്കര ഒരു പൊട്ടിത്തെറി പോലെ ആണ്, ഭയങ്കര ഇമ്പൾസീവ് ആണെന്നൊക്കെ ഉള്ള പോലെ പേരൻസ് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ആ ഒരു ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവുന്ന, ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ് ഈ ഒരു പ്രായത്തില്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം കുറേ ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവും, പിന്നെ സോഷ്യൽ ചേഞ്ചസ്, അവരുടെ ചുറ്റുപാടിലും കുറേ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാം. അതായത് ഈ കോളേജുകളിലേക്ക് കയറുന്നു, പിന്നെ പുതിയ പുതിയ റോളുകൾ ലൈഫിൽ പ്ലേ ചെയ്യേണ്ടി വരുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും കുറേ ചേഞ്ചസ് കൂടെ കടന്നു പോകുന്നതായത് കൊണ്ട് ഈ ഒരു ടൈം പീരീഡിൽ കുറേ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യാം ഈ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട്. അപ്പം ഈ ഒരു പ്രോബ്ലംസിനെ അവർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത്, അതിനെ അഡാപ്റ്റ് ചെയ്ത് പോയി ില്ലാന്നുണ്ടെങ്കില് ഈ പറയുന്ന പ്രോബ്ലംസ് അവരുടെ ലൈഫില് അവര് മുന്നോട്ടേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകും. അതായത് അവരുടെ അഡൽറ്റ് ലൈഫിലേക്കും ഈ പറയുന്ന പ്രോബ്ലംസ് റിപ്പീറ്റഡ് ആയി

0: വന്നോണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പില് അവർ കടന്നു പോകുന്ന ചേഞ്ചസില് അവർ ചേഞ്ചസിന്റെ സമയങ്ങളിൽ അവരെ എല്ലാത്തിനെയും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ, അതോ ആ സമയത്ത് അവർ പ്രോബ്ലംസിനെ അവര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ അവര് അൺനോട്ടീസ് ചെയ്ത് പോവാണോ അതോ അതിനെ സോൾവ് ചെയ്യാതെ പോവാണോ എന്നൊക്കെ ഉള്ള നമ്മൾ നോക്കുന്നത്. ആ ഒരു ടൈമിൽ അവരത് നോട്ടീസ് ചെയ്യാതെ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ അവർ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലംസ് അത് കുറെ കൂടി എന്താ പറയാ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നീട് അതൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു അഡോൾസൻസ് ഏജ് ഗ്രൂപ്പ് കൗമാരപ്രായം എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തിന്റെ കേസിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഏജ് ഗ്രൂപ്പായിട്ട് നമ്മൾ പറയാം.
1: ഓക്കെ ഡോക്ടർ, ഇപ്പൊ ഡോക്ടർ ഈ ഒരു ഫീൽഡില് നിൽക്കാൻ തുടങ്ങിട്ട് കുറച്ചധികം ആയല്ലോ, അപ്പൊ ഡോക്ടറുടെ എക്സ്പീരിയൻസ് എന്താണ് ഈ ഒരു സബ്ജക്റ്റില്?
0: എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലില് ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ, അതായത് ഒരു 10 to 19 വയസ്സ് വരെയുള്ള കുട്ടികൾ ഷെയർ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് എന്തൊക്കെയാന്ന് ചോദിച്ചാല്, ഒന്നെന്ന് വെച്ചാൽ കോൺഫിഡൻസ് കുറവ്. അതായത് ഞാൻ അത്ര എനിക്കത്ര കഴിവില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ചെയ്യുന്നൊന്നും ശരിയാവില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് കുറവ് പൊതുവെ ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെന്ന് പറയുമ്പോൾ സോഷ്യൽ ആൻസൈറ്റി എന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻസിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നറിയില്ല, ഒരാളോട് എങ്ങനെ ഇടപെടണം എന്നറിയില്ല. ഈ ഒരു പ്രായത്തിലെ കുട്ടികളുടെ പേരൻസ് പറയുന്ന ഒരു കാര്യമാണ്, ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ജനറലായിട്ട് നമ്മൾ കാണാറും ഉണ്ടാവും, നമ്മുടെ ചുറ്റുപാടിലും ഉണ്ട് ഇങ്ങനത്തെ കുട്ടികൾ. അതായത് പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ മുറിക്കകത്തൊന്നും ഇറങ്ങി വരില്ല, ആൾക്കാരോട് മിണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ചില അമ്മമാർ പറയും ഒരു ഒരു ഫാമിലി ഫംഗ്ഷന് പോലും വിളിച്ചാൽ വരില്ല, ഒരു കല്യാണത്തിന് പോലും അവൻ വരില്ല കൂടെ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പേരൻസ് കംപ്ലൈന്റ് പറയാൻ നമ്മൾ കേൾക്കാറുണ്ട്. അതേപോലെ തന്നെ പിന്നുള്ളതാണ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ആൻസൈറ്റി. ചില കുട്ടികൾ പറയും, അതായത് ഒരുപാട് പ്രിപ്പയർഡ് ആയിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എക്സാം ഹോളിൽ കയറിയപ്പോൾ ബ്ലാങ്ക് ആയിപ്പോയി, ഭയങ്കരമായിട്ടും പാനിക്കായി. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആൻസൈറ്റി ഉള്ള കുട്ടികൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വരാറുണ്ട്. എക്സാം ആവുമ്പം ഭയങ്കര ഡിഫിക്കൽട്ടി അല്ല എങ്കിൽ കുഴപ്പമില്ല, നല്ല രീതിയിൽ ഹാൻഡിൽ നല്ല കഴിവുള്ള കുട്ടികളാണ്, പക്ഷെ നന്നായിട്ട് മാർക്കും കിട്ടാൻ പറ്റുന്ന ഒരു കുട്ടികളാണ്, പക്ഷെ എക്സാം ആവുമ്പോൾ അവർക്ക് അവരെ ഇട്ട ആ ഒരു എഫേർട്ടിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടണില്ല. അതൊക്കെ അവരുടെ ആൻസൈറ്റിയുടെ ഭാഗമായിട്ടാണ്. പിന്നെയുള്ള കുറച്ച് കംപ്ലയിൻസ് ആണ് ബോഡി ഇമേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. അതായത് അവരുടെ ലുക്സ് അത്ര വണ്ണം വെക്കുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കളിയാക്കല്, അങ്ങനെയൊക്കെയുള്ള ബോഡി ഇമേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. പിന്നെ പറയുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാല് അവരുടെ അഭിപ്രായങ്ങളെ തുറന്നു പറയാൻ പറ്റണില്ല, അസേർട്ടീവ് ആവാൻ പറ്റില്ല, മറ്റാൾക്കാരുടെ ഒപ്പം അവർക്ക് അസേർട്ടീവ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റില്ല, നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കുറെ കംപ്ലയിൻസ് ഒക്കെയാണ് നമ്മുടെ അവിടെ ഹോസ്പിറ്റലിൽ ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ മിക്കപ്പോഴും ഷെയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ.
1: പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ ഒരു പ്രായക്കാർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം അതെന്താണ് ഡോക്ടർ?
0: അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് മൊബൈൽ അഡിക്ഷനും പിന്നെ വേറെ ഒന്ന് ലഹരി ഉപയോഗം. നമുക്കറിയാം ന്യൂസിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നതും കേൾക്കുന്നുമുണ്ട് സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ലഹരി ഉപയോഗം. ഈ രണ്ട് കാര്യങ്ങൾ, മൊബൈൽ അഡിക്ഷനും ലഹരി ഉപയോഗവും, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മൊബൈൽ അഡിക്ഷന്റെ കാര്യം പറഞ്ഞാൽ ഇത് രണ്ട് പാറ്റേൺ ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഒന്നെന്ന് വെച്ചാൽ ഈ ഗെയിം അഡിക്റ്റ് ആയിട്ട് പോകുന്ന കുട്ടികൾ, അതായത് ഒരുപാട് മണിക്കൂർ ഗെയിമിൽ മാത്രം, അതായത് ആ ഗെയിം കളി എന്ന് പറയുന്നത് അവരുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ, അവരുടെ ദിനചര്യ കാര്യങ്ങളെ അത് ബാധിച്ചു തുടങ്ങുന്നു. അതായത് സ്കൂളിൽ പോകുന്നില്ല, ട്യൂഷനിൽ പോകുന്നില്ല, ഫുൾ ടൈം ഗെയിമിൽ തന്നെ, ആ മുറിക്കകത്ത് തന്നെ, രാത്രിയിൽ ഉറക്കം കിട്ടണില്ല, ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല, അങ്ങനെ ഗെയിം അഡിക്റ്റ് ആയി പോകുന്ന കുറേ കുട്ടികളുണ്ട്. അതൊക്കെ നമ്മൾ തെറപ്പിയിലൂടെ കൗൺസിലിംഗിലൂടെ നമുക്കത് പയ്യെ പയ്യെ കുറച്ച് മാറ്റി മാറ്റി അവരെ പഴയ ആ ഒരു ഉഷാറാക്കി കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ആ ഒരു അങ്ങനെ അഡിക്റ്റായി പോകുന്ന കുട്ടികളുണ്ട്. ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു സൈക്യാട്രിക് കണ്ടീഷൻ തന്നെയാണ് അവര്. കാരണം എന്താണെന്ന് വെച്ചാല് പല പേരൻസും പറയാറുണ്ട് ഈ ഫോൺ തിരിച്ചു മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഗെയിം കളിക്കാതിരുത്തുമ്പോൾ ഈ കുട്ടികൾ വളരെ വയലന്റ് ആവുന്ന പോലെ ഉണ്ടാവും. അതായത് ഭയങ്കര ദേഷ്യം കാണിക്കുക, ഉപദ്രവിക്കുക, ഒച്ച വെക്കുക, ദേഷ്യം ഭയങ്കര ഒരു വയലന്റിലേക്ക് മോഡിലേക്ക് പോകുന്നതും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം അതൊരു ഗെയിമിംഗ് ഡിസോർഡർ പോലെയാണ്. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ വേറൊരു പാറ്റേൺ ആൾക്കാർ ഈ മൊബൈലിനോട് അഡിക്റ്റ് ആവുന്ന ആൾക്കാർ എങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കുറെ കുട്ടികൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഇപ്പൊ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ കുട്ടികളെന്ന് മാത്രല്ല ഈവൻ അഡൽസ് പോലും മുതിർന്നവർ പോലും ഇങ്ങനെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് ടെൻഷൻ വരുന്ന സമയങ്ങളിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമിൽ ഒരുപാട് ഇവർ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാറുണ്ട്. നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് ഓഫ്കോഴ്സ് അവർക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാക്കും. അങ്ങനെ ടെൻഷൻ ഉണ്ടാകുമ്പം പയ്യെ മൊബൈലിലേക്ക് അതായത് റീൽസ് കാണുക, കുറച്ചുനേരം ഇൻസ്റ്റയില് കുറച്ചുനേരം കയറി നോക്കുമ്പോഴൊക്കെ അത്രയും നേരത്തേക്ക് ഈ പറയുന്ന ടെൻഷനിൽ നിന്ന് അവരൊന്ന് ഡിസ്ട്രാക്ട് ആവുകയാണ്. അപ്പം അങ്ങനെ ടെൻഷനിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ, അവരുടെ ടെൻഷനെ ഹാൻഡിൽ ചെയ്യാൻ അവരെന്നെ കണ്ടുപിടിക്കുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം ആണ് ഈ മൊബൈൽ അഡിക്ഷൻ. അങ്ങനത്തെ കുറച്ച് കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട്. അതായത് ഈ ടെൻഷൻ വരുമ്പം ആ ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, ഈ മൊബൈൽ അഡിക്ഷനും ഈ ലഹരി ഉപയോഗത്തിന്റെ റീസൺസും പലതും ആവാം. ഈ പറയുന്ന പോലെ ചിലപ്പോൾ കൂട്ടുകാര് ഫോഴ്സ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ ചില കുട്ടികൾക്ക് അവിടെയും നോ പറയാൻ വേണ്ട എന്ന് പറയാൻ, അല്ലെങ്കിൽ ഒന്ന് അസേർട്ടീവ് ആവാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പം ഈ പറയുന്ന കുറെ കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ പറയുന്ന ഈ ഇത്രയും പ്രോബ്ലംസിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നത് മെയിൻ ആയിട്ടും ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ കുട്ടികളാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിനെ നമ്മൾ പേരൻസിനോടും പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരെ ഈ ഒരു പ്രായത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രായമാണിത്.
1: ഓക്കെ ഡോക്ടർ, ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നവർക്ക് നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ?
0: നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു പ്രായത്തിലെ കുട്ടികളുടെ ഓരോ പ്രോബ്ലംസും, അതായത് ഈ സോഷ്യൽ ആൻസൈറ്റി, എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷൻ, ബോഡി ഇമേജ് ഇഷ്യൂസ്, പിന്നെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, മൊബൈൽ അഡിക്ഷൻ, ലഹരി ഉപയോഗം, ഇതെല്ലാം നമുക്ക് മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സൈക്കോതെറപ്പി സെഷൻസും ട്രീറ്റ്മെന്റും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി അവരെ ഈ പറയുന്ന ഓരോ പ്രോബ്ലംസിനെയും ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. സൈക്കോതെറപ്പി എന്ന് പറയുമ്പം പലതരം തെറപ്പീസ് ഉണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറപ്പി, ബിഹേവിയർ തെറപ്പി, അങ്ങനെ കുറേ തെറപ്പീസ് ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പം ആ കുട്ടി പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള തെറപ്പിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. തെറപ്പി എന്ന് സൈക്കോതെറപ്പി എന്ന് പറയുന്നത് കൗൺസിലിംഗും തമ്മിൽ വ്യത്യാസമുണ്ട്. കൗൺസിലിംഗ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചൊരു ഡീപ്പായിട്ട് വർക്ക് ചെയ്യുന്നതാണ് സൈക്കോതെറപ്പിയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പം ഈ പറയുന്ന ഓരോ പ്രോബ്ലംസ്, ഇപ്പം കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്ന, ഇപ്പം കുട്ടികൾ ഷെയർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നതിൻ്റെ സമയത്തും ഒരുപാട് നെഗറ്റീവായിട്ട് ചിന്തകളും വരും, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള തോന്നലുകൾ, ഓവർ തിങ്കിങ് ഉണ്ടാവുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ തോട്ടാണ്, ചിന്തയാണ് കൂടുതലും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ഈ ചിന്തകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ എങ്ങനെ റിയലിസ്റ്റിക് ആക്കി മാറ്റാം, അല്ലാതെ ചില ആൾക്കാർ പറയും നെഗറ്റീവ് ചിന്തേനെ നമ്മളെങ്ങനെ പോസിറ്റീവ് ആക്കണം എന്ന്. പോസിറ്റീവ് ആക്കുമെന്ന് പറഞ്ഞാലും ഇപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളിടത്ത് ഞാൻ നന്നായി പറ്റുമെന്ന് പറഞ്ഞിട്ട് നാളെ അത് പറ്റിയില്ല എങ്കിൽ ഞാൻ പിന്നെ ഡൗൺ ആയിപ്പോകും. നമുക്കവിടെ പോസിറ്റീവ് ആക്കുമല്ല, എങ്ങനെ റിയലിസ്റ്റിക് ആക്കി, എന്തിനേയും ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ഞാൻ എങ്ങനെ ചിന്തിക്കണം എന്നുള്ള രീതിയിലുള്ള കുറേ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സൈക്കോതെറപ്പി എന്ന് പറയുമ്പോൾ ബേസിക്കലി അവരുടെ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്ത് ഡീപ്പായിട്ട് അവരുടെ പ്രോബ്ലംസിനെ നമ്മൾ പഠിച്ചിട്ട് ആ പ്രോബ്ലംസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ടെക്നിക്കുകളും സ്കിൽസും ട്രെയിൻ ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് അത് ഓരോ സെഷൻസിലും നമ്മൾ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട്, ഇന്നിപ്പോ പറഞ്ഞു ഈ ഒരു സെഷനിൽ ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ അടുത്ത സെഷൻ അടുത്ത ആഴ്ച ആയിരിക്കും. അപ്പൊ അടുത്ത ആഴ്ച വരുമ്പോഴത്തേനും ഇത് അവരെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അപ്പൊ അത്യാവശ്യം വരുമ്പം ഈ പ്രാക്ടീസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായി, എവിടെയൊക്കെയാണ് അവർ കൂടുതൽ പ്രോബ്ലം സോൾവ് ആയ പോലെ തോന്നിയത്, എവിടെയൊക്കെ അവർക്ക് അത് ഹെൽപ്പ് ആയില്ല, അപ്പൊ അത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത ടെക്നിക്ക്. ഒക്കെ അങ്ങനെയാണ് ഈ സൈക്കോ തെറാപ്പി വർക്ക് ചെയ്യുക. അപ്പൊ പൊതുവെ നമ്മുടെ അടുത്ത് വരുന്ന പേരൻസ് ചോദിക്കുന്ന കുറച്ച് ഡൗട്ടുകളുണ്ട്. അതായത് ഇത് എങ്ങനെയാ മരുന്ന് കൊടുക്കുമോ, എന്താണ് ചെയ്യുക എന്നുള്ള പോലെ ഡൗട്ട് വയ്ക്കാറുണ്ട്. അപ്പൊ സൈക്കോ തെറാപ്പിയിൽ നമ്മൾ മരുന്ന് കൊടുക്കുകയല്ല, മുമ്പ് ഞാൻ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ ഈ പറയുന്ന കുട്ടികളുടെ പ്രോബ്ലത്തിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ആ പ്രോബ്ലത്തിനെ നമ്മൾ നന്നായി പഠിച്ചിട്ട് ആ ഓരോ പ്രോബ്ലത്തിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എവിടെയാണ് അവിടെ ഇഷ്യൂസ് ഉണ്ടാവുന്നത്, എന്തിലാണ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എവിടെയാണ് അവിടെ ഇഷ്യൂസ് ഉണ്ടാവുന്നത്, എന്തിലാണ് ചിന്തകളിലാണോ പ്രശ്നം ഉണ്ടാകുന്നത്, ആ സമയങ്ങളിൽ അവരെടുക്കുന്ന ബിഹേവിയറിലാണോ ഇഷ്യൂ ഉണ്ടാവുന്നത്, അതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുവാണ്. അപ്പൊ അങ്ങനെയാണ് സൈക്കോ തെറാപ്പി വർക്ക് ചെയ്യുക. പിന്നെ വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത് പേരൻസ് ചോദിക്കുക, ഇത് ഒന്ന് രണ്ട് സെഷൻ കൊണ്ട് നമുക്കിത് റെഡി ആക്കിയെടുത്ത് ഒന്ന് രണ്ട് വിസിറ്റോടെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ള പോലെ. അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. യൂഷ്വലി സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് കുറച്ചൊരു സ്ലോ പ്രോസസ് ആണ്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഈ പറയുന്ന ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ കൺസേൺസ് എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ കൊണ്ടുണ്ടായ കാര്യങ്ങളല്ല. ഇത് അവരുടെ ചൈൽഡ്ഹുഡ് മുതലേ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിന് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ട്രെയിനിങ്ങും കൊടുക്കേണ്ടി വരും. അപ്പം ഒരു മിനിമം 8 സെഷൻ, അല്ലെങ്കിൽ ഇപ്പം ചില കുട്ടികൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് പോകാറുണ്ട്, ചില കുട്ടികൾ കുറച്ചുകൂടി ടൈം എടുക്കാറുണ്ട്. അപ്പം അതനുസരിച്ച് നമ്മൾ കൂട്ടവും കുറയ്ക്കും, സെഷൻസിൻ്റെ നമ്പർ കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാറുമുണ്ട്. അപ്പം മുമ്പേ പറഞ്ഞത് നമ്മൾ കൂടുതലും സംസാരവും ട്രെയിനിങ്ങുമാണ്, ടെക്നിക്സുകൾ പഠിപ്പിച്ചു കൊടുക്കുക, സ്കിൽസ് പറഞ്ഞു കൊടുക്കുക. അപ്പം അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്ത് അത് അവരുടെ ഹാബിറ്റ് ആക്കി മാറ്റുക ചെയ്യുക. അപ്പം അത് കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പം ഇതിൻ്റെ അകത്ത് മെഡിസിൻസ് ഒന്നും ഉണ്ടാവില്ല. ഈ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സും സ്കിൽസും ഒക്കെയാണ് കൂടുതലും ചെയ്യുക. അപ്പം സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് പലതരം ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ കുട്ടിയുടെ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കൺസേൺസ് കേട്ടിട്ട് അതനുസരിച്ചാണ് സൈക്കോ തെറാപ്പി ചെയ്യുക. അപ്പം ഈ ഒരു ക്ലാസ്, അതായത് നമുക്കറിയാം നമ്മുടെ ചുറ്റും നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളാണെങ്കിലും നമ്മുടെ നമുക്കറിയാവുന്ന കുട്ടികളാണെങ്കിലും ആരെങ്കിലും ഇതേപോലെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ ഈ പറയുന്ന പോലെ സൈക്കോ തെറാപ്പി അല്ലെങ്കിൽ തെറാപ്പി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവർക്കത് നല്ല രീതിയിൽ അവരെ ബെനിഫിറ്റ് ചെയ്യും. എത്രയും വേഗം നമ്മൾ അങ്ങനെ നമ്മളിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, എനിക്കൊരു ടെൻഷനുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ എത്രയും നേരത്തെ വരുന്നു, അത്രയും ഈസി ആയിട്ട് നമുക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാനും പറ്റും. അല്ല നമ്മളത് ഒരുപാട് ഹോൾഡ് ചെയ്ത് ഉള്ളിൽ ഒതുക്കി ഒതുക്കി നാളെ അതൊരു ഒരു ട്രോമ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഹീൽ ചെയ്യാനും അതനുസരിച്ച് ടൈം എടുക്കും. അപ്പം ഈ ഒരു ക്ലാസ് എല്ലാവർക്കും അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ഡിസ്കഷൻ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പം താങ്ക് യു.
1: ഓക്കെ ഡോക്ടർ, കൗമാരപ്രായക്കാരിലെ മാനസികാരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് നമ്മളോട് സംസാരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഡോക്ടറോട് നന്ദി പറയുകയാണ്. അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മിഡിടോക്കിൽ ശ്രോതാക്കൾ ഇന്ന് കേട്ടത് കൗമാരപ്രായക്കാരിലെ മാനസികാരോഗ്യം എന്നതിനെ കുറിച്ചാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് ഇവിടെ സംസാരിക്കാനായിട്ട് എത്തിയത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ബോധി ബാബുവാണ്. ഒരിക്കൽ കൂടി ഡോക്ടറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് മെഡിടോക്കിൽ നിന്നും വിട പറയുന്നു ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
2: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

FIFA World Cup 2026. ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ബെൽജിയത്തിന്റെ ഗോൾ കീപ്പറുടെ പേരെന്ത്? ശരി ഉത്തരമയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരമയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.

0: ಹೃದಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ
1: ಪ್ರಣಯ ನಾಯಕನು പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ?

0: ആ പാട്ട് മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 10 o'clock.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
4: ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ്. ഇന്നത്തെ കരിയർ കോമ്പസിൽ ഓൺലൈൻ പണമിടപാടുകൾ സുരക്ഷിതമാണോ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫാക്കൽറ്റി മെമ്പർ ഫിജോ ജെ ചേരികൽ.
2: ഓൺലൈൻ പണമിടപാടുകൾ സുരക്ഷിതമാണോ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച നമ്മൾക്ക് തുറന്നു തരുന്നത് അനന്ത സാധ്യതകളാണ്. അതിനൊരു പ്രധാന കാരണം സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റും എല്ലാവർക്കും കരഗതമായതാണ്. സ്മാർട്ട് ഫോണുകളിലൂടെ സാങ്കേതിക വിദ്യയുടെ പ്രയോജനം വളരെ വേഗമാണ് സാധാരണക്കാരിലേക്ക് എത്തിച്ചേർന്നത്. ഡിജിറ്റൽ കാലഘട്ടം നമ്മുടെ ജീവിത രീതിയെ മുഴുവൻ മാറ്റിമറിച്ചിരിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ പ്രകടമായത് ഓൺലൈൻ പണമിടപാടുകളുടെ കാര്യത്തിലാണ്. വഴിവെക്കിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ പോലും ഓൺലൈനായി പണം നൽകുന്നവരാണ് ഇന്ന് നമ്മളിൽ ഭൂരിപക്ഷവും. അതുപോലെ തന്നെ ഇന്ന് പണമിടപാടുകൾ നടത്തുവാൻ ബാങ്കുകളിൽ കാത്തിരിക്കേണ്ട സാഹചര്യവുമില്ല. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വൈദ്യുതി, വെള്ളം തുടങ്ങിയ ഏതുതരം സേവനങ്ങളുടെയും ബില്ലുകൾ അടയ്ക്കാൻ ഇന്ന് നമുക്ക് സാധിക്കും. ബസ്, ട്രെയിൻ, വിമാനം തുടങ്ങിയവയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ക്യൂ നിൽക്കേണ്ടതില്ല. ഒരു മൊബൈൽ ഫോണുള്ള ആർക്കും ലോകത്തെവിടെയിരുന്നും വളരെ എളുപ്പത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇതെല്ലാം സാധ്യമാകുന്നത് ഓൺലൈൻ പണമിടപാടുകൾ വ്യാപകമായതോടുകൂടിയാണ്. ഓൺലൈൻ ഇടപാടുകൾക്ക് അനവധി ഗുണങ്ങളുണ്ട്. സമയം ലാഭിക്കാനും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പണം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എപ്പോഴും ഇടപാടുകൾ നടത്താനുമെല്ലാം സാധിക്കുന്നു. കൂടാതെ ഓരോ ഇടപാടിനും ഡിജിറ്റൽ രേഖ ലഭിക്കുന്നതിനാൽ ഭാവിയിൽ പരിശോധിക്കാനും തെളിവുകൾ സൂക്ഷിക്കാനും എളുപ്പമാണ്. ഇതെല്ലാം കൂടി ജീവിതത്തെ കൂടുതൽ സുഖകരവും വേഗതയേറിയതുമാക്കുന്നു. എന്നാൽ നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന ഓൺലൈൻ തട്ടിപ്പുകളുടെ വാർത്തകൾ സാധാരണക്കാരിൽ കടുത്ത ആശങ്ക ജനിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. സാങ്കേതിക വിദ്യകളും മായി പൊരുത്തപ്പെടാതെ പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ ഓൺലൈൻ പണമിടപാടുകളിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നത് ഈ ഭയം മൂലമാണ്. എന്നാൽ ഓൺലൈൻ പണമിടപാടുകളെയും സാങ്കേതിക വിദ്യയെയും നമ്മൾ പടിക്ക് പുറത്ത് നിർത്തേണ്ട കാര്യമില്ല. മറിച്ച് നമ്മൾ സ്വീകരിക്കുന്ന ചില മുൻകരുതലുകളിൽ കൂടി തികച്ചും സുരക്ഷിതമായ രീതിയിൽ പണമിടപാടുകൾ നടത്താൻ ഏതൊരാൾക്കും സാധിക്കും. ഓൺലൈൻ പണമിടപാടുകൾ സുരക്ഷിതമാക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബാങ്കിന്റെ ഔദ്യോഗിക സൈറ്റുകളും ആപ്പുകളുമാണ് പണമിടപാടുകൾക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എളുപ്പത്തിൽ കണ്ടെത്താവുന്ന ജനനത്തീയതികളോ ഫോൺ നമ്പറുകളോ പോലുള്ളവ ഒഴിവാക്കി ശക്തമായ പാസ്വേഡുകൾ തിരഞ്ഞെടുക്കണം. വിരലടയാളം, മുഖം തിരിച്ചറിയൽ പോലുള്ള ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കും. ഓരോ ഇടപാടിനും SMS അല്ലെങ്കിൽ ഇമെയിൽ അലേർട്ടുകൾ ലഭ്യമാക്കുന്നത് അക്കൌണ്ടിൽ നിന്ന് അനാവശ്യമായി പണം പോയാൽ ഉടൻ തിരിച്ചറിയാൻ സഹായിക്കും. പണം ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് കണക്ഷന്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുരക്ഷിതമായ നെറ്റ്വർക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. പബ്ലിക് വൈഫൈ ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നത് അപകടകരമാണ്. അപരിചിതമായ ഇമെയിലുകളിലോ മെസ്സേജുകളിലോ വരുന്ന ലിങ്കുകൾ ഒരിക്കലും തുറക്കാതിരിക്കണം. ഈ സാഹചര്യത്തിൽ വൺ ടൈം പാസ്വേഡ് അഥവാ OTP വലിയൊരു സുരക്ഷാ കവചമാണ് ഉപഭോക്താവിന് നൽകുന്നത്. ഒരു ഇടപാട് പൂർത്തിയാക്കാൻ ബാങ്ക് നമ്മുടെ മൊബൈലിലേക്കോ ഇമെയിലിലേക്കോ അയക്കുന്ന ഒരിക്കൽ മാത്രം ഉപയോഗിക്കാവുന്ന സംഖ്യയാണ് OTP. ഇടപാട് പൂർത്തിയാക്കാൻ ഈ OTP നിർബന്ധിതമായതിനാൽ മറ്റൊരാൾ നമ്മുടെ കാർഡ് നമ്പരും പാസ്വേഡും അറിഞ്ഞാലും OTP ഇല്ലാതെ ഇടപാട് സാധ്യമാകില്ല. എന്നാൽ OTP പങ്കുവയ്ക്കുന്നത് അതിന്റെ സുരക്ഷയെ ഇല്ലാതാക്കുന്നതാണ്. ബാങ്ക് ഉദ്യോഗസ്ഥർ ഒരിക്കലും OTP ചോദിക്കുകയില്ലെന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക. കേരളത്തിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നിരവധി തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. OTP പറഞ്ഞുകൊടുത്ത് അക്കൌണ്ടിലെ തന്നെ മുഴുവൻ തുകയും നഷ്ടപ്പെട്ട സംഭവങ്ങൾ പത്രമാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. നിങ്ങളുടെ അക്കൌണ്ട് ബ്ലോക്ക് ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് വ്യാജ ലിങ്കുകൾ അയച്ച് പണം കവർന്ന സംഭവങ്ങളും അരങ്ങേറി. ജോലിയോ സമ്മാനമോ വാഗ്ദാനം ചെയ്ത് മുൻകൂർ പണമടയ്ക്കാൻ ആവശ്യപ്പെട്ട തട്ടിപ്പുകളിലും നിരവധി പേരാണ് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു കാര്യമാണ്. സാങ്കേതിക സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഓൺലൈൻ പണമിടപാട് ഇടപാടുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ജാഗ്രത അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ, ഇത്തരം സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണെന്ന് പറയാം. സാങ്കേതിക സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഓൺലൈൻ പണം ഇടപാടുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ജാഗ്രത ഇല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ ഒഴിവാക്കാനാവില്ല. അതായത് ഓൺലൈൻ ഇടപാടുകൾ സൌകര്യപ്രദവും വേഗതയേറിയതുമാണെങ്കിലും അത് സുരക്ഷിതമാക്കുന്നതിൽ ഉപഭോക്താവിന് നല്ല പങ്കുണ്ട്. ഓൺലൈൻ പണം ഇടപാടുകളെ ഭയക്കേണ്ടതില്ല, പക്ഷെ ജാഗ്രത അനിവാര്യമാണ്. വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ ഈ മേഖലയിലെ തൊഴിൽ സാധ്യതകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. MCA, BCA എന്നീ കോഴ്സുകൾ പഠിക്കുന്നതിലൂടെ വിവര സാങ്കേതിക വിദ്യയുടെ വിവിധ മേഖലകളിൽ ജോലി നേടിയെടുക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് സാധിക്കും. മാക്ഫാസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ കീഴിലുള്ള BCA, MCA കോഴ്സുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. ഓരോ സെമസ്റ്ററിലും ഈ മേഖലയിലെ പുതിയ മാറ്റങ്ങളും ടെക്നോളജികളും കോഴ്സിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൂടാതെ കോഴ്സിന്റെ ഒപ്പം തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ പ്രോജക്ടുകളിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരവുമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ നൂതന മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള അവസരവും മാക്ഫാസിൽ ഒരുക്കിയിട്ടുണ്ട്. ലോകം വിവര സാങ്കേതിക വിദ്യയുടെ ചിറകിലേറി പറക്കുമ്പോൾ അതിന്റെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
0: ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് കരിയർ കോമ്പസ്. ഓൺലൈൻ പണമിടപാടുകൾ സുരക്ഷിതമാണോ എന്ന വിഷയത്തെക്കുറിച്ച് ഇത്രയും നേരം സംസാരിച്ചത് മാക്ഫാസ് കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫാക്കൽറ്റി മെമ്പർ ഫിജോ ജെ ചേരിക്കൽ. വീണ്ടും അടുത്ത ദിവസം കരിയർ കോമ്പസിൽ കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ബെൽജിയത്തിന്റെ ഗോൾ കീപ്പറുടെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടിൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവാ?

0: എന്താ പാട്ട്? മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

കണ്ണുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: എട്ട് മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
4: ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ബെൽജിയത്തിന്റെ ഗോൾ കീപ്പറുടെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടിൽ സ്റ്റിക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333, 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 മിത്താരം. പുഷ്പകിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പകിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469 27000 20. പുഷ്പകിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ஃபிஃபா வேர்ல்ட் கப் 2026. ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ബെൽജിയത്തിന്റെ ഗോൾ കീപ്പറുടെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടിൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കാവ്യസഞ്ചാരം. കവികൾ സ്വന്തം ശബ്ദത്തിൽ കവിത അവതരിപ്പിക്കുന്ന പ്രത്യേക റേഡിയോ പരമ്പര. വാക്കുകൾ ചിലപ്പോൾ കേൾക്കപ്പെടുന്നതല്ല, അവ അനുഭവിക്കപ്പെടുന്നതാണ്. ഒരു കവിയുടെ ഹൃദയത്തിൽ ജനിച്ച വരികൾ അവരുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളിലേക്ക് എത്തുന്ന അപൂർവ നിമിഷങ്ങൾ. കവിതയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കുന്ന ഒരു ആത്മീയ കാവ്യസഞ്ചാരം. ഏവർക്കും കാവ്യസഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഓരോ ആഴ്ചയും മലയാളത്തിന്റെ പ്രിയ കവികൾ അവരുടെ സ്വന്തം കവിതകൾ സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നു. ഇത് കവിത കേൾക്കുന്ന സമയം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളം കേൾക്കുന്ന സമയം കൂടിയാണ്. മണ്ണിന്റെ ഓർമ്മകളും മനുഷ്യജീവിതത്തിന്റെ നേർത്ത അനുഭവങ്ങളും കവിതയുടെ ഭാഷയിൽ കോർത്തിണക്കുന്ന കവിയാണ് സുധാകരൻ ചന്തവിള. ജീവിതത്തെ ആഴത്തിൽ വായിക്കുന്ന ഒരു എഴുത്തുകാരന്റെ കാഴ്ചപ്പാടും സമൂഹത്തോട് സംവദിക്കുന്ന ഒരു ചിന്തകന്റെ ഉത്തരവാദിത്വവും അദ്ദേഹത്തിന്റെ കവിതകളിൽ ഒത്തുചേരുന്നു. കവിതാ സമാഹാരങ്ങളും പഠന ഗ്രന്ഥങ്ങളുമായി 15 പുസ്തകങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച അദ്ദേഹത്തിന്റെ രചനകൾ ചിന്തയുടെ തെളിച്ചവും ജീവിതാനുഭവങ്ങളുടെ ഊഷ്മളതയും സമന്വയിപ്പിക്കുന്നു. നീതിന്യായ വകുപ്പിൽ സൂപ്രണ്ട് തസ്തികയിൽ നിന്ന് വിരമിച്ച അദ്ദേഹം ഒരുമ പബ്ലിക്കേഷൻസിന്റെ എഡിറ്ററായി പ്രവർത്തിക്കുന്നു. സുധാകരൻ ചന്തവിളയുടെ കാവ്യലോകത്തിൽ നിന്ന് കേൾക്കാം നമുക്കിന്ന് ചങ്ങാടത്തിൽ ഒരു സന്ധ്യ, നെല്ലുറങ്ങുന്ന പത്തായങ്ങൾ എന്നീ കവിതകൾ. അദ്ദേഹത്തെ റേഡിയോ മക്ഫാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം, ഞാൻ സുധാകരൻ ചന്തവിള. കവിത ചങ്ങാടത്തിൽ ഒരു സന്ധ്യ. പുഴ നടുവിൽ ചങ്ങാടത്തിൽ മഴ കൊണ്ടു മറന്നു മതിക്കെ ഒരു തിരിയറിയാതെ നമ്മിൽ പൂക്കാലക്കുളിരു ചുരന്നു. വെള്ളത്തിൽ നീന്തണമീനിൻ സന്തോഷത്തിരകൾ നോക്കി കൈകോർത്തു പിടിച്ചു നമ്മൾ കരളാകെ നിറച്ചു മധുരം. ചെളിയേറ്റ കരയിലെ കുഞ്ഞൻ മീൻ കൊത്തിയ കൊക്കിന്നാർത്തി ഉയിരോടെ പിടിക്കപ്പെട്ട വലമീനിൻ തുള്ളിച്ചാട്ടം. ഇടവിട്ടിടവിട്ടു രസിച്ചു പുകിലുണരും പുഴയോരത്തെ മഴമുകളിൽ നിർത്തച്ചുവടിൻ കളിയാട്ട്.

വയുടെ ഹൃദിതാളമിരമ്പി ഉയർക്കേ. പുഴമേലെ പറക്കും കിളികൾ എവിടേക്കെന്നറിയില്ലെന്നാൽ അവകൾക്കു വിതയ്ക്കാൻ കൊയ്യാൻ അനുരാഗച്ചിറകുണ്ടല്ലോ. അതു കാണുക അറിയുക നമ്മൾ.

സ്നേഹപ്പൂക്കൾ കൊതിയേറ്റി ജീവനുള്ളിൽ പതിവില്ലാതല്ലോ നമ്മൾ. നീ നോക്കിയ നോട്ടം

0: മഴയേൽക്കാൻ കാത്തുകിടന്നു. പുഴവെള്ളം പിന്നെ പിന്നെ മഴയേൽക്കാൻ കാത്തുകിടന്നു.
1: കവിത നെല്ലുറങ്ങുന്ന ബത്തായങ്ങൾ.

കൊയ്ത്തുകാർ അരിവാളാൽ അരിഞ്ഞ് കറ്റ കെട്ടി ചുമടേന്തി വന്ന് മുറ്റത്തുള്ളോരു കല്ലേലടിച്ച് മുത്തുപോലെ തിളങ്ങിയതല്ലേ. കൂലിക്കൊറ്റാൽ അളക്കുമ്പോഴൊക്കെ

വഴുത കാഞ്ഞിരക്കമ്പ് പിരമ്പ് ചാണകം നിരന്തല്ലി മൺവെട്ടി ഒന്നിനൊന്ന് വണങ്ങിയതല്ലേ കന്നുകാലി തൊഴുത്തും.

പൂമുഖത്തിലെ ചൂടടിക്കാൻ വന്ന നാട്ടുപെണ്ണുങ്ങൾ എലേലപാടി രാവകലുകൾ ഉത്സവമാക്കി വൈക്കോൽ കമ്പുകൾ നൃത്തം വരച്ചു. എന്തു കോലാഹലമായിരുന്നു, എന്തു കോലാഹലമായിരുന്നു, എന്തു മത്സരാനന്ദങ്ങളാലേ ഇത്തിരി നെല്ലിനുള്ളൊരു കൂട്ട് നാട്ടിലാകെ നെൽപ്പാട്ടായി വളർന്നു. മുറികൾ പോലുള്ള പത്തായമെല്ലാം അറകളില്ലാതെ നെല്ലളന്നിട്ടു. പുതിയ നെല്ലിൻ മണം മെല്ലെ പോയി, പഴയ നെല്ലിൽ മണച്ചാർ പരന്നു. നെല്ലുകുത്തുവാൻ ചെല്ലുമ്പോഴൊക്കെ കർഷക ബഹുമാനങ്ങളേറ്റു. എന്തൊരു ഗമ റേഷനില്ലാത്ത ജന്മിയാണെന്ന പേരും പതിഞ്ഞു. രണ്ട്, കല്ലടർന്ന തറവാടിനുള്ളിൽ എല്ലുപോലുള്ള പത്തായമുണ്ട്. കല്ലടർന്ന തറവാടിനുള്ളിൽ എല്ലുപോലുള്ള പത്തായമുണ്ട്. നെല്ലിലുള്ളോരെലി പോലുമില്ല, മെയ്യു ക്ഷീണിച്ച രോഗിയെപ്പോലെ. ഒറ്റ നോട്ടത്തിലെല്ലാം തകർന്ന കെടുതി പോലെ കാണുന്നുണ്ടു കാലം. ഉത്തരം പറയാനുള്ള നേരം തെല്ലുമില്ലാതെ എല്ലാം തകർന്നു. അപ്പുറം പടിഞ്ഞാറേ മുറിയിൽ അവശമുളലാൽ അച്ഛൻ മൊഴിഞ്ഞ, അപ്പുറം പടിഞ്ഞാറേ മുറിയിൽ അവശമുളലാൽ അച്ഛൻ മൊഴിഞ്ഞ, ഒരു മണിനെൽ കൊതിച്ചു പോം നാളെ ഓർത്തുപോകുന്നു ഒറ്റയാനായി. ഒരു മണിനെൽ കൊതിച്ചു പോം നാളെ ഓർത്തുപോകുന്നു

0: മനസ്സാൽ ഫോസിൽ പോലായ ജീവന താങ്ങി കാവൽ നിൽക്കുന്ന പത്തായമേ നന്ദി. നോക്കി വീണ്ടും ആ പത്തായത്തിന്മേൽ അസ്ഥി പോലെ മെലിഞ്ഞ മനസ്സാൽ ഹോസിൽ പോലായ ജീവനെ താങ്ങി കാവൽ നിൽക്കുന്ന പത്തായമേ നന്ദി. ഹോസിൽ പോലായ ജീവനെ താങ്ങി കാവൽ നിൽക്കുന്ന പത്തായമേ നന്ദി. കാവൽ നിൽക്കുന്ന പത്തായമേ നന്ദി.
1: കവിത വായിക്കുമ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കും, പക്ഷേ കവി വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ആത്മാവാണ്. ഇന്നത്തെ കാവ്യസഞ്ചാരം ഇവിടെ അവസാനിക്കുന്നു. ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് സുധാകരൻ ചന്തവിളയുടെ ചങ്ങാടത്തിൽ ഒരു സന്ധ്യ, നെല്ലുറങ്ങുന്ന പത്തായങ്ങൾ എന്നീ കവിതകൾ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: വെരിക്കോസ്വൈന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വൈൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ഓഡിസി. ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ബെൽജിയത്തിന്റെ ഗോൾ കീപ്പറുടെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടിൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ് 12 o'clock.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ബെൽജിയത്തിന്റെ ഗോൾ കീപ്പറുടെ പേരെന്ത്? ശരി ഉത്തരമയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരമയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
2: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ബെൽജിയത്തിന്റെ ഗോൾ കീപ്പറുടെ പേരെന്ത്? ശരി ഉത്തരമയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളി മോട്ടൽ സെറ്റ്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരമയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
3: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു.

0: ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെക്കുകയായിരുന്നു. തുടർന്ന് 12 മണിവരെയും പിന്നീട് 2 മണിവരെയും സഭ നിർത്തിവച്ചു. സിക്കിം അപകടത്തിൽ മരിച്ചവർക്ക് രാജ്യസഭ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നീറ്റ് വിഷയത്തിലെ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹി മെട്രോയുടെ ജൻപഥ്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതേസമയം രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമാണെന്ന് DMRC സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യസുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി JP നദ്ദ നേതൃത്വം നൽകും. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുന്നതിന് സിദ്ധാർത്ഥ് സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കലാലയങ്ങളിലെല്ലാം റാഗിംഗ് വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. വയനാട് മരണമടഞ്ഞ സിദ്ധാർത്ഥിന്റെ പേരിലുള്ള ഒരു റാഗിംഗ് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തു. രണ്ടാമത്, കയറിന്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വോറിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വോറിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. സംസ്ഥാനത്ത് ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ പൊതുകേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, LPG ഗോഡൌണുകൾ തുടങ്ങിയ ഇടങ്ങളിൽ പരിശോധന നടത്താൻ പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിക്കും. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അടുത്ത മാസം 1 മുതൽ നിരീക്ഷണം തുടങ്ങും. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ 2nd ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജരാണ് കാണാതായ അനീഷ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി മാഹി ക്ലാസിലെ 2nd തീരദേശ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവൻ കമ്മീഷൻ ചെയ്തു. കർണാടകയിലെ കർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാൽവനിൽ 80%ത്തിലധികം തദ്ദേശീയ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. നാളെയും മറ്റന്നാളുമായി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയാകും. സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ

0: ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറക്കും. കണ്ണൂർ ആറളം പഞ്ചായത്തിലെ ചതിരൂർ നീലായിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിനെ തുടർന്ന് വൻ കൃഷിനാശം. വാഴ കശുമാവ് കൃഷികൾക്കാണ് വലിയ തോതിൽ നാശനഷ്ടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ആനക്കൂട്ടം സോളാർ വേലി മറികടന്നാണ് ജനവാസ മേഖലയിലെത്തിയത്. 2 രണ്ടാം തവണയാണ് ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി വ്യാപക നാശം വിതയ്ക്കുന്നത്. 300+ വാഴകളാണ് ആനകൾ നശിപ്പിച്ചത്. വാഴയ്ക്കൊപ്പം കശുമാവിൻ തൈകളും നശിപ്പിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും. ആറളം ഫാം മേഖലയിൽ നിന്ന് തുരത്തുന്ന ആനകളാണ് അതിർത്തി വനമേഖല വഴി ചതിരൂർ നിലായി പരിപ്പുതോട് ഭാഗങ്ങളിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടങ്ങളിലെ വനാതിർത്തികളിൽ പ്രതിരോധ സംവിധാനത്തിന്റെ കുറവ് പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു.
0: കാസർകോട് സ്കൂൾ കുട്ടികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽ 7 വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. MG റോഡിൽ ഫോർട്ട് റോഡ് ജംഗ്ഷനിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെയും 79-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. മൈ ഭാരത് പോർട്ടലിലൂടെ ഓഗസ്റ്റ് 15 വരെയാണ് മത്സരം. കോമൺവെൽത്ത് ഗെയിംസ് 2026 നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. അടുത്ത മാസം 2 ഗെയിംസ് സമാപിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ സ്കോട്ട്ലൻഡ് രാഷ്ട്രത്തലവൻ ജോൺ സ്വിനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന് ഇന്ത്യയുടെ സാംസ്കാരിക, കാർഷിക, സാമ്പത്തിക മേഖലകളിൽ വലിയ പ്രാധാന്യമുണ്ട്. മാമ്പഴ കൃഷിയുടെ പ്രാധാന്യം, കർഷകർക്കും ഭക്ഷ്യ വ്യവസായത്തിനും ഉണ്ടാകുന്ന നേട്ടങ്ങൾ, മാമ്പഴത്തിന്റെ പോഷക ഗുണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേതെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സൈന്യത്തിലെ 20,000 മുസ്ലിം ജീവനക്കാർ രാജിവച്ചതായി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പ്രസ്താവിച്ചു എന്ന രീതിയിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 675 പോയിന്റ് ഇടിഞ്ഞ് 76,793-ലും നിഫ്റ്റി 190 പോയിന്റ് നഷ്ടത്തിൽ 23,997-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 1,680 രൂപ വർദ്ധിച്ച് 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സാഹസിക മേഖലയിലെ നേട്ടങ്ങൾക്കുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതിയായ ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ അവാർഡ് 2025 കേന്ദ്ര കായിക യുവജനകാര്യ മന്ത്രാലയം ഓൺലൈൻ വഴി നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നാഷണൽ അവാർഡ്സ് പോർട്ടൽ വഴി ഓഗസ്റ്റ് 20 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. 15,00,000 രൂപയാണ് സമ്മാനത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തൂഫാൻ വാരിയേഴ്സായി SPCA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764727 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ബെൽജിയത്തിന്റെ ഗോൾ കീപ്പറുടെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടിൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026. റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS മാൽവൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2 ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മസഡോണിയൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഡിജിറ്റൽ അടിസ്ഥാന രംഗത്തെ യോജിച്ചുള്ള പ്രവർത്തനത്തിന് നോർത്ത് മസഡോണിയയെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽസ്, ഭക്ഷ്യ സംസ്കരണം, AI, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിലെ സഹകരണ സാധ്യതകളെക്കുറിച്ചും ശ്രീമതി മുർമു പറഞ്ഞു. സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ രാഷ്ട്രപതി ഇന്ന് സന്ദർശിക്കും. സ്കോപ്പിയ മ്യൂസിയത്തിലെ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും ശ്രീമതി മുർമു അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രക്ഷോഭവും ഉന്നയിച്ച് ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു.
1: सभी माननीय सदस्यों के जो प्रश्न होते हैं उनको बोलने का अवसर दिया जाता है और ये महत्वपूर्ण और सरकार की जिम्मेदारी भी होती है. इससे मेरा आग्रह है प्रश्नकाल के बाद मैं जिन विषयों पर आपने नोटिस दिया है उन विषयों पर मैं चर्चा कराने को तैयार हूँ. जितनी देर जितने समय आप चर्चा करना चाहेंगे उपयुक्त समय आपको चर्चा के लिए मिलेगा.
0: രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. സിക്കിമിലെ തീസ്ത ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ടണൽ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി. തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് നാഴികക്കല്ല് കുറിച്ച് 2 മാഹി ക്ലാസ് അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കർണാടകയിലെ കാർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തീരദേശ സുരക്ഷയിൽ INS മാൽവാന് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാഹി ക്ലാസിലെ 2 ആന്റി സബ്മറീൻ യുദ്ധക്കപ്പലായ മാൽവാന്റെ 80% തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ നേർ സാക്ഷ്യമാണ് INS മാൽവൻ. അന്തർവാഹിനികളെ കടലിനടിയിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇന്നലെ മുൻകൂർ അനുമതിയില്ലാതെ ധർണ നടത്തിയ രാഹുൽ ഗാന്ധിയുടെ നടപടിയെ BJP അപലപിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്, രാജീവ് ചൌക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമാണെന്നും DMRC വ്യക്തമാക്കി. സംസ്ഥാനത്തെ കലാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റാഗിംഗ് നിയമം കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ അഞ്ചരിക്കണ്ടി ജനറൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയെ വിട്ടയച്ച സാഹചര്യം പരിശോധിക്കുമെന്നും പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1000 MW വർധന ഉണ്ടായതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കയർ മേഖലയുടെ ശാക്തീകരണത്തിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഓണക്കാലമാണ്, പരമ്പരാഗത മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ആ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും എല്ലാം ഏതെങ്കിലും ഒരു കയർ ഉൽപ്പന്നം വാങ്ങിക്കണം ഓണക്കാലത്ത്. കയറിന്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. അപകട വിവരമറിഞ്ഞ് അനീഷിന്റെ ഭാര്യ സംഗീതയും മറ്റു ബന്ധുക്കളും ഇന്നലെ തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപകടസ്ഥലത്ത് നിന്ന് 12 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും നിഗമനമുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും പുതിയ അവസരങ്ങൾക്കായി കൈകോർക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിലിപ്പീൻസിലെ മനിലയിൽ ആസിയാൻ പോസ്റ്റ് മിനിസ്റ്റീരിയൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
4: Both India and ASEAN are optimistic about their prospects. Our eyes must therefore be firmly fixed on opportunities even while addressing challenges, and there are many of them amongst us and between us. The India-ASEAN agenda today covers trade and investment, mobility and talent, tech, digital and AI, green and sustainability, as well as connectivity.
0: ഫിലിപ്പീൻസിൽ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലെത്താൻ അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 20,000 മുസ്ലിം സൈനികർ രാജിവച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും മിന്നൽ പ്രളയത്തിലും വ്യാപക നാശനഷ്ടം. ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ മുൻനിർത്തി ശ്രീമാതാ വൈഷ്ണോദേവി അമർനാഥ് തീർത്ഥാടനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി നാലാം സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബില്ല് ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. ഡിജിറ്റൽ ഉള്ളടക്കം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് നടപടി. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി രണ്ടാം ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
6: Radio Macfast 90.4 Time Check.
5: 1 o'clock. ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
6: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
7: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
8: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ ഞാൻ പറയാൻ പോകുന്നത്, ഈ വീട്ടില് റിസ്ക് ബാക്കി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? പലപ്പോഴും അത് വെറുതെ കിടന്ന് പഴകി പോകുമല്ലേ, എന്നിട്ട് അതെടുത്ത് കളയുകയും ചെയ്യും. പക്ഷേ ഇനി മുതൽ ആ റിസ്ക് ഉപയോഗിച്ചിട്ട് വീട്ടിലുള്ള കുട്ടികളെയും അതുപോലെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിനെയൊക്കെ ഒരുപോലെ ആകർഷിക്കുന്ന നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം തയ്യാറാക്കാം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? അപ്പൊ വിചാരിക്കും എന്തുമാത്രം റിസ്ക്കാണ് നമ്മൾ വെറുതെ എടുത്ത് കളഞ്ഞിരിക്കുന്നതെന്നല്ലേ. അതായത് പ്രത്യേക ഐസ്ക്രീം എന്തെങ്കിലുമൊക്കെ ചേരുവകളോ ഒന്നും ആവശ്യമില്ല. പാലും ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും മാത്രം മതി. ഇതിനൊപ്പം നമ്മളുടെ ഈ ഒരു റസ്കും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ബിസ്ക്കറ്റിനും കേക്കിനും ഇടയിലുള്ള ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറും ഉണ്ടല്ലോ, അതാണ് ഈ ഒരു ഐസ്ക്രീമിന് ലഭിക്കുന്നത്. അപ്പൊ റസ്ക് ഐസ്ക്രീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഒരു വെറൈറ്റിയാണ്. ഈ വാനില, ഏലക്ക, കാപ്പി, ചോക്ലേറ്റ്, ബട്ടർ സ്കോച്ച്, അങ്ങനെ ഇഷ്ടമുള്ള ചില ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ചേർത്ത് ഓരോ തവണയും പുതിയ പുതിയ ടേസ്റ്റില് നമുക്കിത് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഒരു റസ്ക് ഐസ്ക്രീമിന്റെ പ്രത്യേകത. പിന്നെ ഉണക്കമുന്തിരി, ബദാം, പിസ്ത, കാഷ്യൂനട്ട്സ്, ചോക്ലേറ്റ് ചിപ്സ് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഒരു റിച്ച് ടെക്സ്ചറും ടേസ്റ്റും ഈ ഒരു റസ്ക് ഐസ്ക്രീമിന് ലഭിക്കും. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ നമ്മളുടെ മനസ്സിലും എന്നാ പിന്നെ ഇന്ന് തന്നെ ഒന്ന് റസ്ക് ഐസ്ക്രീം ഉണ്ടാക്കണം എന്നില്ലേ. അപ്പൊ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. റസ്ക് ഒരു 10-12 എണ്ണം എടുക്കാം. ഫുൾ ഫാറ്റ് പാല് അത് ഒരു 500 മില്ലി, 1/2 ലിറ്റർ എടുക്കാം. പിന്നെ ഫ്രഷ് ക്രീം ഒരു 200 മില്ലി മതി. കണ്ടൻസ്ഡ് മിൽക്കും സെയിം അളവിൽ തന്നെ, ഫ്രഷ് ക്രീം എത്ര എടുക്കുന്നോ അതേ അളവിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും എടുക്കാം. പിന്നെ പഞ്ചസാര 2 മുതൽ 3 ടേബിൾ സ്പൂൺ, അത് നമുക്ക് റസ്കിന്റെ മധുരം അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാം. കാരണം റസ്കിന് ചില റസ്കിന് മധുരം ഉണ്ടാവും, ചില റസ്കിന് മധുരം ഉണ്ടാവില്ല. അപ്പൊ അതനുസരിച്ചിട്ടും പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മധുരം കൂടുതൽ വേണോന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. 1 teaspoon വാനില എസൻസ്, 1/2 teaspoon ഏലക്കാപ്പൊടി, പിന്നെ ബദാം, പിസ്ത, കാഷ്യൂനട്ട്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച്, നമുക്ക് നിർബന്ധമൊന്നുമില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ റിച്ച് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും കിട്ടുന്നത്, കാണാനും നല്ല ലുക്കായിരിക്കും. പിന്നെ ചോക്ലേറ്റ് ചിപ്സ് 1 ടേബിൾ സ്പൂൺ ഇത്രയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാം. പക്ഷെ ഇതൊക്കെ ഇടുമ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. പിന്നെ ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് കുറച്ച് ലാവിഷായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം തോന്നൂല, ആ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ റസ്ക് എടുക്കുക, ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക, ഫ്രഷ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക്, പഞ്ചസാര, വാനില എസൻസ്, ഏലക്കാപ്പൊടി, ബദാം, പിസ്ത, കാഷ്യൂനട്ട്സ്, പിന്നെ ചോക്ലേറ്റ് ചിപ്സ്. ആദ്യം നമ്മൾ റസ്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പൊ ഒരുപാട് വളരെ നേർത്ത പൊടിയാക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒത്തിരി സോഫ്റ്റ് ആക്കണ്ട, എന്നാലും ആവശ്യത്തിന് പൊടിച്ചെടുക്കാം. ചെറിയ തരികൾ ചിലർക്ക് ഇഷ്ടമായിരിക്കും ഐസ്ക്രീമിന്, അപ്പൊ അത് നല്ലൊരു ടെക്സ്ചർ കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പൊ ചെറിയൊരു തരിപ്പ് വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു നല്ല കട്ടിയുള്ള പാത്രത്തിൽ പാലൊഴിച്ചിട്ട് ചെറിയ തീയിലൊന്ന് ചൂടാക്കാം. പാൽ ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ ഇളക്കി ഒന്ന് കുറുക്കി കഴിഞ്ഞാൽ കൂടുതൽ നമുക്കൊരു ക്രീമി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ ശേഷം തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ പാല് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമ്മൾ ഈ തണുത്ത പാലിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് പൊടിച്ച റസ്കും കൂടി ചേർത്തിട്ട് പതുക്കെ നിളക്കി കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ നട്ട്സും ചോക്ലേറ്റ് ചിപ്സും എല്ലാം കൂടി ഒന്ന് നട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സ് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഫ്രീസറിൽ വെക്കാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തെടുത്തിട്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ അങ്ങനെയാണല്ലോ ഐസ്ക്രീം വീട്ടിലുണ്ടാക്കുമ്പോൾ ഐസ്ക്രീം
9: നമ്മൾ ഒന്ന് വെച്ചിട്ട് സെറ്റ് ആയതിനു ശേഷം ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ടല്ലോ ഇതിൽ, അത് കൂടുതൽ ചിലപ്പോൾ ഉണ്ടാവും. അതൊക്കെ മാറ്റാനായിട്ടും ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാനും നല്ലതാണ്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് 4-6 മണിക്കൂർ തണുപ്പിച്ചു കഴിഞ്ഞാൽ റസ്ക് ഐസ്ക്രീം റെഡിയായി. എന്നിട്ട് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തിട്ട് മുകളിൽ തേനോ കാരമൽ സോസോ ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ടുള്ള റസ്ക് നമ്മളുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ അതും കൂടി ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ചെറിപ്പഴം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു ലുക്ക് അതിന് കിട്ടും. കുറച്ചുകൂടെ റിച്ച് ലുക്ക് ഒക്കെ കിട്ടില്ലേ. അപ്പൊ കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാം വേണമെന്നില്ല, ബദാമും പിസ്തയും കാഷ്നട്ടും എല്ലാം കൂടി വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാക്സിമം ഭംഗിയായിട്ട് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: Shamayam.

ചർമ്മം, ആരോഗ്യമുള്ള മുടി, ഇത് രണ്ടും ആഗ്രഹിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ച് സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ഷാമയം വിത്ത് മീ ആർ ജെ അപർണ. അപ്പൊ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിളങ്ങുന്ന ചർമ്മം, നമുക്ക് ആദ്യം ആ ഒരു കാര്യത്തിലേക്ക് നോക്കാം. വീട്ടിൽ തന്നെ ലഭ്യമാകുന്ന ചേരുവകൾ ഉപയോഗിച്ച് തിളങ്ങുന്ന ചർമ്മം, ആരോഗ്യമുള്ള മുടിയൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് സ്വന്തമാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമ്മളിതൊന്നും വകവെക്കാറില്ല, അല്ലെങ്കിൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. അപ്പൊ മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം മുഖത്തിന്റെ കാര്യം നോക്കാം. പ്രധാനമായിട്ട് പാലും തേനും ആണ് കേട്ടോ. പാലും തേനും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് തരുന്ന ഗുണങ്ങള് നിസ്സാരമൊന്നുമല്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫേസിന് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് തേനും പാലും തുല്യ അളവിലെടുത്ത് മുഖത്ത് തേച്ചു പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുള്ള മാറ്റം. ഇത് ചർമ്മത്തിന് സ്വാഭാവികമായ തിളക്കം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതായത് തേനായാലും പാലായാലും രണ്ടും നല്ലൊരു തിളക്കം നൽകാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊരാളാണ് അലോവേറ ജെല്ല്. കറ്റാർവാഴ ജെല്ല് മുഖത്ത് പുരട്ടി 5 മിനിറ്റ് മസാജ് ചെയ്താൽ തന്നെ നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന പാടുകളും അതുപോലെ തന്നെ ചർമ്മം ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് ഭയങ്കര നിസ്സാരമായിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മളിത് ചെയ്യാറില്ല എന്നതാണ് സത്യം. അപ്പോ ഇനി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ദിവസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കറ്റാർവാഴ പറിക്കുക, അങ്ങനെ വെറുതെ ഇതെടുത്ത് നേരെ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യരുത്. അതിൽ ഒരു യെല്ലോ ഫ്ലൂയിഡ് ഉണ്ട്, അത് ഫുള്ള് പോയിട്ട് ഒന്ന് അതിന്റെ ജെല്ലൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയ ശേഷം മാത്രം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ചെറിയ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പൊ തേനും പാലും നമുക്ക് മിക്സ് ചെയ്തിടാനായിട്ടൊരു സമയം ഇല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് കുറച്ച് തൊട്ട് മുമ്പ് ഒരു 15 മിനിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇത് രാത്രി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് സ്കിന്നിന്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് മുടിയുടെ കാര്യത്തിലേക്ക് വരാം. മുടിയുടെ സംരക്ഷണത്തിന് കറിവേപ്പ് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. പക്ഷെ കറിവേപ്പ് എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പലർക്കും സംശയമുള്ളത്. അപ്പോ അധികം സംശയമൊന്നും വേണ്ട, കറിവേപ്പ് ഇട്ട് എണ്ണ കാഴ്ചുന്നത് തന്നെയാണ് ബെറ്റർ കേട്ടോ. പക്ഷെ താരനുള്ളവരാണ് നിങ്ങളെങ്കിൽ താരനുള്ളവർ ഈ ഒരു എണ്ണ കാഴ്ചി ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. നിങ്ങൾക്ക് എണ്ണ വെക്കണം, മുടി ഭയങ്കരമായിട്ട് പൊട്ടുന്നു ഫ്രിസി ആകുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എണ്ണ വെക്കുക, അപ്പൊ തന്നെ ഷാംപൂ വാഷ് ചെയ്ത് കളയുന്നത് നല്ലതായിരിക്കും. അപ്പൊ കറിവേപ്പ് ഇട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മുടിക്കൊരു തിളക്കവും അതുപോലെ തന്നെ കറുപ്പ് നിറവും കിട്ടാനായിട്ട് സഹായിക്കും. മാത്രമല്ല ഈ കറ്റാർവാഴ ജെല്ലുണ്ടല്ലോ, അത് നമ്മുടെ മുടിക്കും വളരെ നല്ലതാണ്. ഈ ജെല്ലെടുത്ത് തലയിൽ തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ മുടി വളർച്ചയെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. നമുക്കറിയാം തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ മുടിക്ക് ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പോലെയാണ്. അപ്പം ഈ അലോവേറ ജെല്ലും കൂടി അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പൊക്കെ ഒന്ന് സ്മൂത്ത് ആകും. ഇനിയിപ്പോൾ താരൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. മുടി നല്ലപോലെ വളരാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട്, വളരെ നിസ്സാരം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരം, അത്രയും എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന 2 പൊടിക്കൈകളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. ഇനി സ്കിൻ കെയറിനും അതുപോലെ തന്നെ ഹെയർ കെയറിനും ഒരുപാട് ടൈം കളയുന്നു എന്ന് ആരും പറയണ്ട, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. കേട്ടുകൊണ്ടിരുന്നത് ചമയമാണ്. പതിയെ എനിക്ക് ഇവിടുന്ന് ടാറ്റ പറയാൻ സമയമായിട്ടുണ്ട്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണ. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിതാ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. ഈ നമുക്കൊക്കെ എല്ലാ പാട്ടുകളൊന്നും ഇഷ്ടമായിരിക്കില്ലല്ലേ. നമുക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ടുണ്ടാവും. ആ ഒരു പാട്ടുകാരനായിരിക്കും ചിലപ്പോൾ ആ ഒരു സംഗീത സംവിധായകനെ നമുക്ക് ജീവനായി മാറിയത്. അത്തരത്തിൽ ചില സംഗീത സംവിധായകന്മാരും അവരുടെ ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പാട്ടുകളുമാണ് ഇന്ന് എന്റെ കയ്യിലുള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. നമ്മളിന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് ഒരു വിദ്യാജിയുടെ മാജിക്കിൽ വന്ന സോങ് ആണ് കേട്ടോ. ഏതാണെന്നല്ലേ, നിലാമലരേന്ന് തുടങ്ങുന്ന സോങ് ആണ്, ഡയമണ്ട് നെക്ലേസിലെ സോങ് ആണ്. ഭയങ്കര ഫീലുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് കേൾക്കാനായിട്ട് വല്ലാത്ത രസമാണ്. റഫീഖ് അഹമ്മദാണ് വരികൾ എഴുതിയിരിക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, ആ വരികൾക്ക് എല്ലാ വരികളും ഒന്നിനൊന്ന് മികച്ചതാണ്. കാരണം ആ വരികള് നമ്മുടെ ഉള്ളിലുള്ള എന്തോ ഒരു കാര്യം നമ്മളോട് തന്നെ പറയുന്ന പോലെയുണ്ട്. ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് നിവാസാണ് കേട്ടോ. അപ്പൊ നമുക്ക് കേട്ടാലോ, ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ ബാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു കോളേജിൽ ഒരാൺകുട്ടി വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ത്രില്ലും രസവും ഒക്കെ കാണിച്ചു തന്ന ഒരു സിനിമ, അതാണ് ചോക്ലേറ്റ്. നമുക്കിന്നും ഈ ഒരു പേര് കേൾക്കുമ്പോൾ ആദ്യം മൈൻഡിലേക്ക് ഓടി വരുന്ന മുഖങ്ങൾ എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെയും റോമയുടെയും തന്നെ ആയിരിക്കില്ലേ. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ലവ് സ്റ്റോറിയാണ് കേട്ടോ ഈ ഒരു സിനിമ പറയുന്നത്. മാത്രമല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയെക്കുറിച്ച് പറയാനുണ്ട്. അതിൻ്റെ മേക്കിംഗ് ആയാലോ അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരിക്കലും ചിന്തിക്കാത്തൊരു എന്താ പറയുക ഒരു തീമിലൂടെയായിരുന്നു ഈ ഒരു മൂവി നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇതിലെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്നും മികച്ചതാണെങ്കിലും ഇഷ്ടമല്ലേ എന്ന് തുടങ്ങുന്ന പാട്ട് അരേ വാ, ആ പാട്ടിനെ കുറിച്ച് പറയാനാണെങ്കിലും വാക്കുകളില്ല. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികളാണ് കേട്ടോ. ഓരോ വരിയും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒന്ന് പ്രണയിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നി പോകാറുണ്ട്. അത്രയും മനോഹരമായിട്ടാണ് കേട്ടോ ഈ ഒരു പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈണം പകർന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സംഗീത സംവിധായകൻ അലക്സ് പോളാണ്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പൊ എന്തായാലും ഷഹബാസ് അമാൻ പാടിയ ആ ഒരു പാട്ട് കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ചില പാട്ടുകള് നമ്മൾ ഇപ്പോഴും സെർച്ച് ചെയ്ത് കേൾക്കാറില്ലേ? അത്തരത്തിലുള്ള ഒരു പാട്ടാണ് ഒരു വേനൽ പുഴയിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. 90s കിഡ്സിന്റെയും 2K കിഡ്സിന്റെയും ഒക്കെ വികാരമായിരുന്നു. പ്രണയം എന്ന് പറയുമ്പോൾ ആദ്യം ചിലപ്പോൾ ഓടി വരുന്നത് ഇത്തരത്തിലുള്ള പാട്ടുകളായിരിക്കാം. ഈ ഒരു ഒറ്റ പാട്ട് കൊണ്ട് മാത്രം നമ്മൾ എന്താ പറയുക, ഒരുപാട് സംഗീതത്തെ സ്നേഹിക്കാത്ത അല്ലെങ്കിൽ സംഗീതത്തെ കുറിച്ച് യാതൊരു വിധ ധാരണയില്ലാത്ത ഒരാൾ പോലും ഔസേപ്പ് അച്ഛൻ എന്നൊരു സംഗീത സംവിധായകനെ തേടി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. കാരണം അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ ഈ ഒരു പാട്ടിന്റെ ഈണം. പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്. പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത് രഞ്ജിത് ഗോവിന്ദാണ് കേട്ടോ. പ്രണയകാലം എന്ന മൂവിയിലേതാണ് ഈ ഒരു പാട്ട്. ആ ഒരു മൂവി നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിലും ഈ ഒരു പാട്ട് ഒന്നിൽ കൂടുതൽ വട്ടം കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഗ്രാമഫോണിലൂടെ കേട്ടാലോ? തവർന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ചില പാട്ടുകൾ അങ്ങനെയാണ്, നമ്മളൊക്കെ ഒന്നോ രണ്ടോ വട്ടേ കേട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ വരികളും അതിന്റെ ഈണവും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു കോണിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാകും. അത്തരം പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച സംഗീത സംവിധായകരെയും കുറിച്ചാണ് അതാ ഇങ്ങനെ ഗ്രാമഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. നമ്മള് ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് നീലത്താവര എന്ന ചിത്രത്തിലെ അനുരാഗ വിലോചിതനായി എന്ന സോങ് ആണ് കേട്ടോ. ഇത്ര നാളായി ഒരു മൂവി റിലീസായിട്ട്, എന്നിട്ടും ഈയൊരു പാട്ട് എപ്പ കേട്ടാലും അത്രയും ഫ്രഷ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഭയങ്കര രസമുള്ള വരികളാണ് കേട്ടോ. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ഈണ പകർന്നിരിക്കുന്നത് വിദ്യാജിയാണ്. വി ശ്രീകുമാർ, ശ്രേയാ ഘോഷാൽ എന്നിവർ ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അപ്പോ ഈ ഒരു പാട്ട് കേട്ടാലോ ഗ്രാമഫോണിലൂടെ.

ചില പാട്ടുകളിലൂടെ നമ്മൾ പോലും അറിയാതെ ചില കോമ്പിനേഷൻ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ. ഈ കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള പാട്ടുകളെല്ലാം ഹിറ്റാണ് കേട്ടോ. മാത്രമല്ല ഇവരുടെ കൂട്ടുകെട്ട് പാട്ടുകളുടെ കാര്യത്തിൽ മാത്രമല്ല, അത് ഇവർ ബിഗ് സ്ക്രീനിൽ വന്നാലും അടിപൊളിയായിരിക്കും എന്ന് തെളിയിച്ചൊരു സിനിമ കൂടി റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റേതുമല്ല അതിരടി എന്ന മൂവിയെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കും അതിരടി മൂവിയിലെ പാട്ടായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്. അല്ല, നമ്മൾ കേൾക്കാൻ പോകുന്നത് ഷാ മാമ്പറം എന്ന സോങ് ആണ് കേട്ടോ, ഫ്രം ദ മൂവി തട്ടത്തിൻ മറയത്ത്. ഷാൻ റഹ്മാന്റെ സംഗീതത്തിൽ അനു എലിസബത്ത് ജോസ് ആണ് കേട്ടോ ഈ ഒരു പാട്ടിന് വരികൾ ഒരുക്കിയിരിക്കുന്നത്. ആലപിച്ചിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ ആണ്. അപ്പോ നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ.

സിനിമാലയുടെയും പ്രണയം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ? ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ കണ്ണു നനക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇച്ചിരി സംശയമുള്ള കാര്യമാണ്. ഇതിൽ മനോഹരമായിട്ടുള്ള അവരുടെ പ്രണയം കാണിക്കുന്ന ഒരു പാട്ട്, അതാണ് നമ്മൾ ഇന്ന് ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത്. ആ മഴയിൽ നനഞ്ഞ് ഇരുവരും സന്തോഷത്തോടെ പാടി അഭിനയിക്കുന്ന പാട്ട് ഏതാണെന്നല്ലേ? കണ്ണുകൊണ്ട് ചൊല്ലണ് എന്ന പാട്ടാണ് കേട്ടോ. ഈ ഒരു പാട്ടിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് എം ജയചന്ദ്രനാണ്, വരികൾ റഫീഖ് അഹമ്മദിന്റേതാണ് കേട്ടോ. വിജയ് യേശുദാസ്, ശ്രേയ ഘോഷാൽ എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ പാട്ട്

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്,
2: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

മനു മഞ്ജിത്ത് എന്ന ലിറിസിസ്റ്റിനെ കൂടുതൽ ഫേമസ് ആക്കിയ ഒരു പാട്ട്. ഷാൻ റഹ്മാന്റെ മ്യൂസിക്കും കൂടി ആയപ്പോ ആ ഒരു പാട്ടിന്റെ ഹൈപ്പ് നമ്മൾ ഉദ്ദേശിച്ചതിലും അപ്പുറമായി. പാട്ട് ഏതാണെന്നല്ലേ, പൊന്നിൻ കണിക്കുന്ന എന്ന പാട്ടാണ്, ഫ്രം ദ മൂവി ഗോദ. ഭയങ്കര രസമുള്ള പാട്ടാണ് അത്, പ്രത്യേകിച്ച് സിത്താരയുടെ വോക്കലിൽ കേൾക്കുമ്പോ. നോക്കി ഒരു പാട്ട് ഒന്നുകൂടി കേട്ടാലോ, ദാ വരുന്ന പാട്ട് കേട്ടോണ്ടേ ഇരിക്കൂ. റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ദീപക് ദേവിന്റെ മ്യൂസിക്, ജീസ് ജോയുടെ വരികൾ, പിന്നെ പാട്ടിന്റെ ഹൈപ്പ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ഒന്നൊന്നര പാട്ട്, പാട്ട് ഏതാണതല്ലേ, ഒരു നോക്ക് കാണുവാൻ എന്ന പാട്ട് ഫ്രം ദ മൂവി സൺഡേ ഹോളിഡേ. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് പോലും അറിയാതൊരു ബ്രേക്കപ്പ് അടിച്ച ഫീലാണ്. അത്രയ്ക്കൊരു വേദന ഈ ഒരു പാട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട്. ഒരു പാട്ടിന്റെ ഉള്ളിൽ മനുഷ്യന്റെ വികാരങ്ങളെ ഇങ്ങനെ പൂട്ടിവെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ്. പക്ഷെ ഈ ഒരു പാട്ട് കേട്ടാൽ നമ്മൾ പോലും അറിയാതെ ഒരു ബ്രേക്കപ്പ് അടിച്ച ഫീലൊക്കെ നമുക്ക് വരും. കാർത്തിക്കാണ് കേട്ടോ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. ധാവരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ നല്ല നല്ല പാട്ടുകളൊക്കെയാണ് അതാ കേട്ടുകൊണ്ടിരുന്നത്. പതിയെ എനിക്ക് ഇവിടെ നിന്ന് ടച്ച് പറയാൻ സമയമായിട്ടുണ്ട്. നമ്മളൊരു ബ്രേക്കപ്പ് സോങ് കേട്ടിട്ട് വന്നപ്പോ ഇനി ഒരു ബ്രേക്കപ്പ് സോങ് കൂടി തന്നാൽ എങ്ങനെയുണ്ടാകും? പണ്ടത്തെ കാലത്ത് അതായത് 90s കിഡ്സ്, 2K കിഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ആദ്യ കാലത്ത് 2000s തുടക്കകാലത്തിലൊക്കെ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു വിരഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു പാട്ട് ഏതാണെന്നല്ലേ? പറയാതെ അറിയാതെ എന്ന് തുടങ്ങുന്ന സോങ് ഫ്രം ദ മൂവി ഉദയനാണ് താരം. ഈ ഒരു പാട്ടുണ്ടല്ലോ എന്റെ അമ്മയെ എപ്പോ കേട്ടാലോ നമുക്ക് മനസ്സിലൊരു വിങ്ങലാണ്. പക്ഷേ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് കേട്ടോ എനിക്ക്. കാരണം ഇതിൽ ഇത്രയും സങ്കടം ഇങ്ങനെ നിറഞ്ഞു നിന്നാലും ഈ ഒരു പാട്ടിന്റെ ഭംഗിക്ക് ഒരു മാറ്റമില്ല. നല്ല രസമുള്ള വരികളാണ്, അതുപോലെ തന്നെ നല്ല രസമുള്ള ഈണമാണ്. ഈ വരികൾ ഒരുക്കിയിരിക്കുന്നത് കൈതപ്രമാണ്, സംഗീതം പകർന്നിരിക്കുന്നത് ദീപക് ദേവാണ്. അപ്പോ അതത്ര മോശമാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാർത്തിക് പാടിയിട്ടുള്ള പറയാതെ അറിയാതെ എന്ന സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
0: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: നമസ്കാരം, റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത് 100+ വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള പ്രമുഖ ആയുർവേദ ആശുപത്രിയായ അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ് കുമാർ. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. ഇന്ന് നമ്മൾ മെഡിറ്റോക്കിലൂടെ കരിമ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അല്ലെ? എന്റെ ആദ്യത്തെ ഒരു ചോദ്യം ഇത് തന്നെയാണ്, പണ്ടൊക്കെ കരിമ്പിന് ആളുകൾ കുറച്ചുകൂടി പ്രാധാന്യം നൽകിയിരുന്നില്ലേ?
2: പാതയോരങ്ങളിൽ കാണാറുള്ള കരിമ്പിൻ ജ്യൂസ് ഇന്ന് പലർക്കും ഇഷ്ടപാനീയമായി മാറിയിട്ടുണ്ട്. കരിമ്പ് കൃഷി ഏറെ ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ ഇന്ന് അത് അന്യം നിന്ന പോലെ ആയിട്ടുമുണ്ട്. 2 പഞ്ചസാര മില്ലുകൾ ഉണ്ടായിരുന്നത് ഇല്ലാതായി. പതിയൻ ശർക്കര കരുതി വെക്കാത്ത വീടുകൾ ഇല്ലായിരുന്നു. മധുരത്തിന് പഞ്ചസാരയേക്കാൾ പ്രിയം

0: സഹായത്താൽ നീരെടുക്കുന്ന രീതിയുമായി. ഇക്കാലഘട്ടത്തിലാണ് ശർക്കര കരിമ്പിൽ നിന്നും ശർക്കരയിൽ നിന്നും പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ വന്നതോടുകൂടി ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നതിന് നിയന്ത്രണങ്ങളും ഉണ്ടായി. ഇത്തരത്തിലുള്ള ചെറു യന്ത്രങ്ങൾ വെച്ച് നീരെടുക്കുന്നത് പാടില്ല എന്ന നിയമവും ഉണ്ടായി. അതോടുകൂടി ശർക്കരയുടെ വില ഏറുകയും ശർക്കരയുടെ ഉപയോഗത്തിൽ കുറവ് വരികയും ആണ് ഉണ്ടായത്. മുമ്പൊക്കെ വ്യവസായ കാർഷിക ശാസ്ത്ര പ്രദർശന നഗരികളിൽ കണ്ടിരുന്നത് ഇതേപോലെ കരിമ്പിൻ ജ്യൂസ് എടുത്ത് കുടിക്കാൻ കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇന്നത് മാറി പാതയോര കച്ചവടമായിട്ട് മാറിയിട്ടുമുണ്ട്.
1: ഓക്കെ ഡോക്ടർ, നമ്മൾ കരിമ്പിന്റെ സവിശേഷതകളെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ കരിമ്പിൻ നീര് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നത്, അതുകൂടി ഒന്ന് പറയാമോ?
0: കാൽസ്യം, മാഗ്നീഷ്യം, പൊട്ടാഷ്യം, അയൺ, വിറ്റാമിൻ എ, സി, B1, B2, B3, B5, B6 എന്നിവയാൽ സമൃദ്ധമാണ് കരിമ്പിന്റെ നീര്. ചൂട് വർദ്ധിച്ചു വരുന്ന ഈ കാലാവസ്ഥയിൽ ശരീരത്തിലെ ദ്രവ സാന്നിധ്യം നിർജ്ജലീകരണം തടഞ്ഞ് ശരീരത്തെ സംരക്ഷിക്കാനുള്ള കഴിവ് കരിമ്പിൻ നീരിനുണ്ട് എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മിക്കേണ്ടത്. ഊർജ്ജസ്വലത, ശരീരക്ഷീണം അകറ്റി അതിവേഗം ഊർജ്ജസ്വലത പകരാൻ, ഉന്മേഷം പകരാൻ ഉള്ള കരിമ്പിൻ നീരിന്റെ കഴിവ് ഏറെയാണ്. ഭക്ഷ്യയോഗ്യമായ നാരുകൾ ഏറെയുള്ളതിനാൽ ദഹനത്തെയും വിസർജനത്തെയും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ മലബന്ധം തടയുന്നു. കരൾ രോഗികൾക്ക് ഏറെ പ്രിയപ്പെട്ട പാനീയമാണ് കരിമ്പിൻ ജ്യൂസ്. കരൾ ശുദ്ധീകരണത്തിന് കരിമ്പിൻ നീര് വളരെയേറെ സഹായകമാകുന്നുണ്ട്. കരളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ, ആവശ്യമില്ലാത്ത വസ്തുക്കളെ പുറന്തള്ളാൻ ഇടയാക്കുന്ന കരിമ്പിൻ നീരിന്റെ ഗുണമാണ് കരളിന് ആരോഗ്യകരമാകുന്നത്. ഫ്ലേവനോയിഡ്സ്, ഫിനോളിക് സംയുക്തങ്ങൾ എന്നിവ ഏറെ ഉള്ളതിനാൽ സ്വതന്ത്ര തന്മാത്രകളുടെ നില ആരോഗ്യകരമായി ശരീരത്തിന്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് കരിമ്പിൻ നീര് സഹായിക്കുന്നുണ്ട്. ചർമ്മരോഗങ്ങൾക്ക്, ത്വക്കിന്റെ ആരോഗ്യത്തെ മെച്ചമാക്കുന്നതിന്, കൊളാജൻ ഉൽപ്പാദനം ഊർജിതമാക്കുന്നതിന്, ചർമ്മ തകരാറുകൾ തടയുന്നതിനും കരിമ്പിൻ നീര് സഹായകമാകുന്നു. കരിമ്പ് ചവച്ച് നീരിറക്കുന്നത് ഉമിനീർ ഗ്രന്ഥികളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നുണ്ട്. ദന്തശുദ്ധി വരുത്തുന്നു, മോണയുടെ കരുത്ത് കൂട്ടുന്നു, ദന്തക്ഷയം, പല്ലിനുണ്ടാകുന്ന പോടുകൾ എന്നിവ ഒഴിവാക്കി ദന്ത ആരോഗ്യം മികച്ചതാക്കാനായിട്ട് കരിമ്പ് ചവച്ച് തിന്നുന്നത് സഹായകമാകുന്നുണ്ട്. കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ആയതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ നില വേഗത്തിൽ കൂട്ടില്ല എന്നതാണ് ശർക്കരയുടെ ഏറെ വലിയ ഗുണമായി കരുതുന്നത്. ശരീരഭാര നിയന്ത്രണം, ആർത്തവ തകരാറുകൾ എന്നിവയ്ക്കും ശർക്കര പരിഹാരമാകുന്നുണ്ട്. ആനുപാതികമായ അളവിലും അവസ്ഥയിലും ഉള്ള ഉപയോഗം ആരോഗ്യകരമാക്കുന്ന ഒരു പ്രധാന കാർഷിക ഉൽപ്പന്നമാണ് ശർക്കര. അത് ലഭിക്കുന്നത് കരിമ്പിൽ നിന്നാണ്.
1: ഓക്കെ ഡോക്ടർ. ഡോക്ടർ, അപ്പോൾ കരിമ്പിൻ നീരിന് ഇത്രയും സവിശേഷതകളും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഇത്രയൊക്കെ ഗുണം ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ പലർക്കും പുതിയൊരു അറിവായിരിക്കും അല്ലേ? എന്നാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ ഇതിന്റെ ഗുണങ്ങളും സവിശേഷതകളും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നറിഞ്ഞിട്ടല്ല ആളുകൾ ഇത് കുടിക്കുന്നത്. അപ്പോ താങ്ക് യു ഡോക്ടർ, ഈ ഒരു വിഷയമെടുത്ത് ഇതിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. റേഡിയോ മക്ഫേസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള പ്രമുഖ ആയുർവേദ ആശുപത്രിയായ അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ AC രാജീവ് കുമാർ. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിടോക്കിൽ നിന്ന് വിട പറയുന്നു RJ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മക്ഫേസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

FIFA World Cup 2026. ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ബെൽജിയത്തിന്റെ ഗോൾ കീപ്പറുടെ പേരെന്ത്? ശരി ഉത്തരമയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരമയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.

0: സാർ, ഓർഡർ പ്ലീസ്.
1: വൺ കഫേ ലാറ്റെ.
0: ഓക്കെ സാർ.
1: ആ, നീ എന്താ പറഞ്ഞത്?
2: അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു കഫേ.
1: അതെന്താ സംഭവം?
2: ചായയുടെ കൂടെ നല്ല ചൂടൻ ചർച്ചകളുമായി റേഡിയോ മാക് ഫാസ്റ്റ് 90.4.
1: എപ്പോ?
2: ശ്രദ്ധിച്ചു കേട്ടോണം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മുതൽ 5 മണി വരെ.
1: അത് കൊള്ളാം. ചായയുടെ രുചിയും ചോദ്യങ്ങളുടെ മാധുര്യവും ഇനി ഒരുമിച്ച് പൊളിക്കും.
2: പിന്നല്ല.
3: റേഡിയോ കഫേ വിത്ത് യുവർ ഫേവറേറ്റ് ചാർജേഴ്സ്. ഡോണ്ട് മിസ് ഇറ്റ്.
2: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: Radio Macfast 90.4. Time set.
2: 3 o'clock.
4: Go screen.

0: silver screen.
1: റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സിൽവർ സ്ക്രീൻ കൂടെയുള്ളത് ദീപ. മലയാള സിനിമയിൽ ഷാജി കൈലാസ് സിനിമയ്ക്ക് ഒരു പ്രത്യേക അർത്ഥം നൽകിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലേ. വലിയ നായകനെയും ശ്രദ്ധിക്കേണ്ട പശ്ചാത്തലമുള്ള ശക്തനായ വില്ലനെയും അതുപോലെ തന്നെ ഭാരിച്ച സംഭാഷണങ്ങളും കേരളത്തിലെ സിംഗിൾ സ്ക്രീനുകളെ പിടിച്ചുലച്ച ആക്ഷൻ സീക്വൻസുകളും ഒക്കെ ആയിരുന്നു ആ ഒരു കാലം എന്ന് പറയുന്നത്. ഏകലവ്യനും കമ്മീഷണറും മുതൽ നരസിംഹവും ആറാം തമ്പുരാനും വരെ, അതായത് 90s രണ്ടായിരങ്ങളുടെ തുടക്കത്തിലും ഈ മാസ് സിനിമ എങ്ങനെയായിരിക്കണമെന്ന് നിർവചിക്കുന്ന ഒരു ചലച്ചിത്ര രചന സംവിധായകൻ നിർമ്മിച്ചു. മലയാള സിനിമയായ വരവ് സംവിധാനം ചെയ്തിരിക്കുന്നതും ഷാജി കൈലാസ് ആണ്. ജോജു ജോർജ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ഒരു ഫിലിം പ്രതികാര കഥ പറയുന്ന പഴയ രീതിയിലുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കൂടിയാണ്. അപ്പൊ ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ നമ്മൾ പറയാൻ പോകുന്നത് വരവ് എന്ന മൂവിയുടെ റിവ്യൂ.
2: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
3: എനിക്കിതുപോലെ ഉപകാരം ചെയ്ത് നീ ഉറക്കം വരാത്ത ചില ഊള ചെറ്റങ്ങൾ നീ നടക്കും.
2: ബോളച്ചൻ 10 ദിവസത്തെ പരോളിന് ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. നമുക്ക് പണിയാവൂ.
3: കുറച്ചു കാലമായിട്ട് സോൾവ് ചെയ്യാതെ ഇടുന്നൊരു പ്രശ്നം.
4: അവനാറാ പോലീസ്?
5: ഒരു പൊലിക്കേസ് പ്രതിയാണ് മാഡം. ഇപ്പൊ പരോളില്ല.

0: പരോൾ ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യും. ആ വില്ലിയുടെ പ്രതികാരം നമ്മളെ കാട്ടപ്പടലം തീർത്തിട്ടാണോ?
1: ചേട്ടായി വന്ന എന്റെ കൂട്ടത്തില് കാണാതെ പോയ കുഞ്ഞാങ്ങളെയും
2: പകവച്ച് ആരെയും ഒന്നും ചെയ്യരുത്.
3: ഇപ്പൊ പ്രശ്നം അത് പയ്യല്ല, അവങ്ങ അണ്ണേ.
4: കവനപ്പെടാതിങ്ക സാർ, ഞാൻ പാത്തുക്കറേ. ഇത്തവണ യോഹാന്റെ പെടാനില്ല.
5: അഞ്ചു പേരെ ഐസിയിൽ കിടക്കണം, ഒരെണ്ണത്തിന്റെ പോലും സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ.

0: പങ്കെടുക്കുന്ന ഹീറോകളെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ അവരെ നിയമത്തിന് ഇഷ്ടമല്ല.
1: ഇതിന്റെ പേരിൽ ചെമ്മാടിക്കുഴി പോയി കിടക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെ.
2: നമ്മളെ ചതിച്ചവരുടെ എണ്ണ എടുക്കുമ്പോ നമ്മളെ ചതിച്ചവരുടെ മുഖങ്ങളും എന്നെ തിട്ടപ്പെടുത്തട്ടെ സാറേ, എന്നാലല്ലേ കർത്താവിന്റെ കണക്കുമായിട്ട് അങ്ങ് ഒത്തുപോകും.
3: നിങ്ങളുടെ കുടുംബത്തിൽ ശരിക്കും എന്താ സംഭവിച്ചത്?
4: ഈ വരവ് എന്ന മൂവിയില് ഇതിലെ ആക്ഷൻ സീക്വൻസുകൾ ആദ്യം പ്ലാൻ ചെയ്തതാണെന്നും പിന്നീട് ഒരു കഥാതന്തു കൂടി ചേർത്തതാണെന്നും തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് കേട്ടോ. 1990s ഹൈറേഞ്ചുകളിൽ നടക്കുന്ന ഒരു പഴയ പ്രതികാര കഥ അതാണ് ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്നത്. നായകനായ പോൾസൺ, അതായത് നമ്മുടെ ജോജു ജോർജ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, ആ ഒരു പേര് പോലും നമ്മൾ അറിയുമ്പോഴേക്കും രണ്ട് നീണ്ട പോരാട്ട സീക്വൻസുകളാണ് ഈ ഒരു ഫിലിമിൽ അവസാനിക്കുന്നത്. അത് മാത്രമല്ല, വ്യക്തിപരമായിട്ടുള്ള ഒരു കാരണം അത് ചൂണ്ടിക്കാട്ടി പോൾസൺ ജയിലിൽ നിന്ന് പരോളിലെ വീട്ടിലേക്ക് വരികയാണ്. പക്ഷെ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുണ്ട്. അതേസമയം അദ്ദേഹത്തെ പുറത്താക്കാൻ നിരവധി പേര് കാത്തിരിക്കുന്നുമുണ്ട്.

വരവ് എന്ന മൂവി മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ എന്നിവിടങ്ങളിലെ തേയിലത്തോട്ടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഭൂവുടമസ്ഥതയും എസ്റ്റേറ്റ് രാഷ്ട്രീയവും ഒക്കെ വെറും ബിസിനസ് മാത്രമല്ല തലമുറകളുടെ അധികാരത്തിന്റെ ഉപകരണങ്ങളുമാണ് എന്നും കൂടി ഈ ഒരു സിനിമ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ പറഞ്ഞ പോലെ ജോജു ജോർജ് അവതരിപ്പിച്ചിരിക്കുന്ന പോൾസൺ ആണ് ഈ ഒരു ഫിലിമിന്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഈ പോൾസൺ കുട്ടിക്കാലത്ത് തന്നെ പുറത്താക്കപ്പെടുകയും, അതായത് പണ്ടുള്ള ആൾക്കാരാൽ പുറത്താക്കപ്പെടുകയും ഒന്നുമില്ലായ്മയിൽ നിന്ന് പിന്നീട് സ്വയം എങ്ങനെ വളർന്നു വന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ പ്രധാനമായിട്ടും പറയുന്നത്.

0: ഗ്ലോബൽ റോഡും ദുർപ്പകയുള്ള പോലെ.
1: ഹോം സ്റ്റേഷൻ കമ്പളിപ്പാറ പോലീസ് സ്റ്റേഷൻ. പരോൾ അനുവദിച്ചത് സൂപ്രണ്ട് ഓഫ് പോലീസ് സെൻട്രൽ ജയിൽ കണ്ണൂർ.
2: അവൻ നമുക്കിട്ട് ചെയ്തതൊക്കെ തിരിച്ചു കൊടുക്കാനേ. നിന്റെ 10 ദിവസം പരോൾ തേയത്തില്ലടാ.
3: വരവ് എന്ന മൂവിയിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് മേടയിൽ കൊച്ചേട്ടൻ. ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മുരളി ഗോപയും, പിന്നെ അതുപോലെ ജോജു ജോർജുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രംഗങ്ങൾ ഒരു പൊട്ടിത്തെറി സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വാണി വിശ്വനാഥിന്റെ തിരിച്ചുവരവും ഈ ഒരു സിനിമയിൽ ഒരു ഹൈലൈറ്റ് ആണ്. 90s മലയാളം തെലുങ്ക് സിനിമകളിലെ ഏറ്റവും ശക്തമായ സാന്നിധ്യമായിരുന്നു ഈ ഒരു നടി. അപ്പൊ വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു സിനിമയിലും ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റു താരങ്ങളാണ് അർജുൻ അശോകൻ, ദീപക് പറമ്പോൾ, ഷമ്മി തിലകൻ, കോട്ടയം രമേശ്, ബാബുരാജ്, ബൈജു സന്തോഷ്, സാനിയ എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതെല്ലാം വരവ് എന്ന മൂവി അല്ലെങ്കിൽ ഇതുപോലുള്ള ഷാജി കൈലാസ് ചിത്രം എന്നൊക്കെ നമുക്ക് ആ ഒരു പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ പഴയ സിനിമകൾ കണ്ട് ആസ്വദിച്ചു വന്നവർക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു ഫിലിം നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് തിയേറ്ററിൽ പോയി മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പിന്നെ മാത്രമല്ല ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പൊ എന്തായാലും ബാക്കിയെല്ലാം തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം. അപ്പൊ ഇന്നത്തെ സിൽവർ സ്ക്രീൻ ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇത്രയും നേരം വരവ് എന്ന മൂവിയുടെ റിവ്യൂ ആണ് കേട്ടുകൊണ്ടിരുന്നത്. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ബെൽജിയത്തിന്റെ ഗോൾ കീപ്പറുടെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടിൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റിവാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റിവാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റിവാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റിവാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: റേഡിയോ മെക്ഫാസ്റ്റ് 90.4. ടൈം ചെക്ക്.
2: 4 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
1: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സീറോ ഡെലിവറി.
4: സീറോ ഡെലിവറി,
3: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
4: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
4: ഫോൺ 7012586661.
3: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ரேடியோ கஃபே. This is Radio Cafe.
1: സമയം 4 മണി ആയി കഴിഞ്ഞാൽ നമ്മൾ വേഗം തന്നെ എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളുടെ മാക്ഫാസ്റ്റിലേക്ക് വരുമല്ലേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ കഫേ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം എന്തായാലും സമയം 4 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരെയും ആദ്യം തന്നെ റേഡിയോ കഫേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വേഗം ആയിക്കോട്ടെ നമ്മളുടെ റേഡിയോ കഫേയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് ആയിട്ട് അറിയിക്കുക. നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് വാട്സപ്പ് വഴിയാണല്ലോ. അപ്പോൾ ഇന്ന് റേഡിയോ കഫേയിൽ കൂടെയുള്ളത് ദീപ. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ടിരിക്കുകയായിരിക്കും, ഇല്ലെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ടൈമിൽ പോയി ചായ ഇടാം. ഇനിയും അതിനുപോലും പറ്റില്ല എന്ന് വെച്ചിട്ട് നേരത്തെ ഒരു 3:30 കഴിയുമ്പോൾ തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് 4 മണിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. കാരണം റേഡിയോ കഫേ അത്രയും പ്രിയപ്പെട്ടതാണ്. നിങ്ങൾക്കൊരു സമയം, നമുക്ക് നിങ്ങൾക്കെന്നല്ലോ, നമ്മൾ എല്ലാവരും കൂടി അടിച്ചു പൊളിക്കുന്ന സമയമാണ് 1 മണിക്കൂർ അല്ലേ. നമ്മളുടെ ഓരോരോ റൗണ്ട്, സിനിമാ സ്കോപ്പ്, ഹൈ ഡാൻസിക്, ടാലന്റ് ഓഫ് ദ ഡേ, അങ്ങനെ 3 റൗണ്ടിലും നമ്മൾ തകർത്ത് തിമിർക്കും, അതാണ്. അപ്പം എന്തായാലും നമ്മളുടെ ഗുഡ് ഈവനിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മെസ്സേജ് അയച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അനിലേട്ടൻ ആദ്യം തന്നെ ഹാജർ വെച്ചിട്ടുണ്ട്. ഹായ് ദീപക്കുട്ടി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അനിലേട്ട. ഷീജ ചേച്ചി, ഷീജ ദാസ് എത്തിയിട്ടുണ്ട്. ഹായ് ദീപ എന്ന് പറഞ്ഞിട്ടൊരു സ്നേഹം ഇങ്ങനെ വാരിക്കോര് തന്നിട്ടുണ്ട് കേട്ടോ. ഷീജ ചേച്ചി ഗുഡ് ഈവനിങ്. ലീബ ചേച്ചി ഗുഡ് ഈവനിങ് മാക്ഫാസ്റ്റ്. ഹായ് ദീപക്കുട്ടി, ലീബ പുരുഷോത്തമൻ തിരുവാങ്കുളം. ലീബ ചേച്ചിക്ക് മിരികട്ടെ ഒരു ഗുഡ് ഈവനിങ്. നെക്സ്റ്റ് ചേച്ചിക്ക് മിരികട്ടെ ഒരു ഗുഡ് ഈവനിങ്. നെക്സ്റ്റ് ഒരു ഗുഡ് ഈവനിങ് ആയിട്ട് എത്തിയിരിക്കുന്നത് വിനീത മനോജ് കുമാർ, ആലത്തൂർ പാലക്കാട്. എവിടെ ആയിരുന്നു, ഇടയ്ക്കൊന്നും മിസ്സിംഗ് ആയിരുന്നല്ലോ പാലക്കാടുകാരി. അപ്പോൾ പാലക്കാടുകാരിക്കും നല്ലൊരു ശുഭസായാഹ്നം. ഹായ് ദീപ, ഞങ്ങൾ സാനി, റസീല, അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഹാജരായിട്ടുണ്ട്. ഷേർലി ചേച്ചി എത്തിയിട്ടുണ്ട്. ഹായ് ഷേർലി ചേച്ചി. ഹായ് ഹലോ ദീപക്കുട്ടി എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്നേഹം വാരിക്കോരി തന്നിട്ടുണ്ട് നമ്മുടെ തൊടുപുഴയിൽ നിന്ന് ആശ ചേച്ചി. അപ്പം എല്ലാവർക്കും തിരിച്ചും സ്നേഹത്തോടെ ഒരു ശുഭസായാഹ്നം ആശംസിക്കുന്നു. ഇപ്പം റേഡിയോ കഫേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പാട്ട് കേട്ട്, നമ്മളുടെ എൻട്രി സോങ് ഉണ്ടല്ലോ അത് കേട്ടിട്ട് വരത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഫോണായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്നെ വെൽക്കം ചെയ്യാനായിട്ട് ദീപ ഒരു പാട്ടൊക്കെ ഇടൂ, അപ്പോഴേക്കും ഞാൻ എത്താമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എത്തുന്ന ഒരാളാണ് രാജേഷേട്ടൻ, പച്ചാളം. പക്ഷെ ഇന്ന് നേരത്തെ വന്നിട്ടുണ്ട്. ശുഭസായാഹ്നം. ഹായ് ദീപ ടീച്ചർ, ഒരു ദീർഘ നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും അങ്ങോട്ടേക്ക് ഒരു ദീർഘ നമസ്കാരം തരുന്നു, കാരണം കുറേയായി. അതുകൊണ്ടായിരിക്കും ആ കുറച്ച് ദീർഘിപ്പിച്ചിട്ടുള്ള ഒരു നമസ്കാരം നമുക്ക് തന്നത്. അപ്പം രാജേഷേട്ടാ ഗുഡ് ഈവനിങ്. അപ്പം എല്ലാവരും ഇങ്ങനെ വരട്ടെ, അപ്പോഴേക്കും നമുക്കൊരു ബ്രേക്ക് എടുക്കാം അല്ലേ. നമ്മൾ കഫേയിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാട്ട് കേട്ട് കുറച്ച് പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഓരോ റൗണ്ടിലേക്കും പോകുന്നത്. ഇന്നും പതിവിന് വിപരീതമൊന്നുമില്ല, അതുപോലെ തന്നെ നമുക്കൊരു പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് തിരികെ വരാം. എല്ലാവരും സെറ്റല്ലേ? സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ്.

0: MacFast, Mar Athanasios College for Advanced Studies Autonomous College, BCA Honors Course, General SC/ST വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982422. MacFast, Mar Athanasios College for Advanced Studies Autonomous College, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ജോസ് കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ് റേഡിയോ കഫേ. Radio Cafe.

ഇങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ടായ റേഡിയോ കഫേലെ ഫസ്റ്റ് റൗണ്ട് സിനിമാ സ്കോപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാട്ട് കേട്ടിട്ട് ജോയിൻ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ലേഖ ചേച്ചി എത്തിയിട്ടുണ്ട്, ഹായ്. അതുപോലെ സൽമൈത, ഗുഡ് ഈവനിങ് മക്ഫാസ്റ്റ്, ഹായ് ദീപക്കുട്ടി, ഹായ് സൽമൈത, ഗുഡ് ഈവനിങ് ദീപ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മനോജ് ഏട്ടൻ തെന്നിലാപുരത്ത് നിന്ന്, മനോജ് ഏട്ടാ ഗുഡ് ഈവനിങ്. പിന്നെ നമ്മുടെ അനില ചേച്ചി ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിനീത ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, അങ്ങനെ നിങ്ങളെയൊക്കെ വിട്ടു പോകാൻ പറ്റുമോ എനിക്ക് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഹായ് ദീപ, ശുഭ സായാഹ്നം, എൻട്രി മ്യൂസിക് വന്നു, ഞാനും വന്നു കേട്ടോ. അപ്പോഴാട്ടോ ഒരു വൈബ് നമ്മുടെ ബിന്ദു ചേച്ചിയാണ്. ബിന്ദു ചേച്ചി എൻട്രി സോങ് ഇല്ലാണ്ട് വരില്ല. അനിലേട്ടൻ റെഡി റെഡി. അനിലേട്ടന് ധൃതി തുടങ്ങി കേട്ടോ, എത്രയും പെട്ടെന്ന് ചോദ്യം ചോദിക്കുക എന്നുള്ളതാ. ഗിരീഷ് ഏട്ടൻ നേരമല്ലവരെന്ന്, നമസ്കാരം ദീപ, നമസ്കാരം മിനി ചേച്ചി, ഹായ് ദീപക്കുട്ടി, നമസ്കാരം മിനി ചേച്ചി. അപ്പം അങ്ങനെ അത്യാവശ്യം എല്ലാവരും ജോയിൻ ചെയ്ത സ്ഥിതിക്ക് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് നമ്മുടെ സിനിമാ സ്കോപ്പാണ്. അപ്പം അതിൽ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ക്ലൂസ് തരാം, അത് വെച്ച് കണ്ടുപിടിച്ച് ആ പാട്ട് ഏതാണെന്ന് പറയണം. ആ പാട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും, ആ പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്ലൂ ആയിരിക്കും തരുന്നത്. ഒരു മൂന്ന് ക്ലൂ തരാം, ആ മൂന്ന് ക്ലൂവിനുള്ളിൽ തന്നെ പറയാൻ പറ്റുന്നവർ പറയുക. അറിയാലോ നമ്മളുടെ ഒറിജിനൽ കൈയടി ഉണ്ട്, അപ്പൊ അത് ഫസ്റ്റ് സെക്കൻഡ് തേർഡിനാണ് നമ്മൾ ആ കൈയടി കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഉത്തരം പറയാം. അപ്പൊ ഒന്നാമത്തെ ക്ലൂ ഇതാണ്, ഈ പാട്ടിന്റെ ആദ്യ വരിയില് വിപരീത പദങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ആ പാട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പാട്ട് ഫസ്റ്റ് വരി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് വേർഡ്സ് ആയിരിക്കും അതില്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരെണ്ണം പിന്നെ ഒരു വാക്ക് പറഞ്ഞാൽ അതിന്റെ തൊട്ട് അടുത്ത് തന്നെ അതിന്റെ വിപരീത പദവും കൂടി ഉണ്ടാവും. അങ്ങനെ കോർത്തിണക്കിയിട്ടുള്ള പാട്ടാണ് ഇത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് ക്ലൂവിൽ തന്നെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അറിയിക്കുക. ഒന്നാമത്തെ ക്ലൂവിൽ കിട്ടാൻ കുറച്ച് പാടാണല്ലേ, ആരൊക്കെയോ ഇവിടെ തകർത്ത് അയക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓഹോ രാജേഷേട്ടാ, പടകാളി ചണ്ടി ചങ്കരി, ഇതിനകത്ത് എവിടെയാണ് ഓപ്പോസിറ്റ് വേർഡ് വരുന്നത് എന്നൊന്നും കൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. പടകാളി ചണ്ടി ചങ്കരി എന്ന് അതൊന്നുമല്ല. സൽമത, വെരി ഗുഡ്, കൺഗ്രാചുലേഷൻസ്, കറക്റ്റ് ആൻസർ. വേണ്ട, ഇതാണ് നമ്മുടെ സൽമൈത. അങ്ങനെ സൽമൈതയ്ക്ക് ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ക്ലൂവിൽ തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടാമത്തെ ക്ലൂ പറയാം. അതെ, സാവധാനം പറയാന്ന് രാജേഷ് ഏട്ടൻ. പിന്നെ എന്തിനാണ് പടകാളിയൊക്കെ കൊണ്ടുവന്നത്? രണ്ടാമത്തെ ക്ലൂ ആണ്, ഇത് പെട്ടെന്ന് മനസ്സിലാകും. ആദ്യത്തെ ക്ലൂ, ആദ്യ വരിയിൽ വിപരീത പദങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഗാനമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്ലൂ, ഈ പാട്ട് തുടങ്ങുമ്പോഴുള്ള അതിലെ നായികയുടെ വേഷം രാജാ രവിവർമ്മയുടെ ചിത്രരചനയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വേഷമാണ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലൂ. ഫസ്റ്റ് ക്ലൂവിൽ കിട്ടാത്തവർക്ക് സെക്കൻഡ് ക്ലൂവിൽ എന്തായാലും കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ ബിന്ദു ചേച്ചി, ബിന്ദു ചേച്ചിയാണ് സെക്കൻഡ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ബിന്ദു ദിലീപ്. ഇനി തേർഡ്, നമ്മുടെ സ്വന്തം ലീബ ചേച്ചി, കറക്റ്റ് ആൻസർ ലീബ ചേച്ചി. അങ്ങനെ മൂന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡിന് ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ടുള്ള കൈയടി കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണത്? നമ്മളുടെ സൽമൈത, അതുപോലെ നമ്മളുടെ ബിന്ദു ചേച്ചി, നമ്മുടെ ലീബ ചേച്ചി. അനിലേട്ടാ കറക്റ്റ് ആൻസർ, അടുത്തത് ഫെബിൻ കറക്റ്റ് ആൻസർ ആണ്, രാജേഷ് ഏട്ടൻ പച്ചാളം അതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ഇതിൽ രണ്ടാമത്തെ ക്ലൂവിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല, കാരണം രണ്ടാമത്തെ ക്ലൂ ആണ് ഏറ്റവും മികച്ച ക്ലൂ എന്ന് പറയുന്നത്. മൂന്നാമത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലൂവും കൂടി ഞാൻ തരാം ഇനി കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട്. ഒരു ജില്ലയുടെ പഴയകാല പേരിന്റെ ആദ്യ പകുതിയും പിന്നെ ഈ സിനിമയുടെ ആദ്യ പകുതിയും ഒന്നാണ്. ഒരു ജില്ലയുടെ പഴയകാല പേരാണ് കേട്ടോ, അതിന്റെ ആദ്യ പകുതിയും ഈ സിനിമയുടെ ആദ്യ പകുതി, അതായത് ഫസ്റ്റ് ആ പേര് വരുന്നതിന്റെ ഫസ്റ്റും ഒന്നാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്ലൂ. അപ്പൊ നമ്മൾ മൂന്ന് ക്ലൂവും പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ക്ലൂ, ആദ്യ വരിയിൽ വിപരീത പദങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഗാനമാണ്. രണ്ടാമത്തത്, ഈ പാട്ട് തുടങ്ങുമ്പോൾ നായികയുടെ വേഷം, അതൊന്ന് ചിന്തിച്ചാൽ മതി. രാജാ രവിവർമ്മയുടെ ചിത്രരചനയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പാട്ടുണ്ട്, ആ പാട്ടിനകത്ത് നല്ല സുന്ദരിയായിട്ടാണ് ആ നായിക എത്തുന്നത്. അതാണ് രാജേഷേട്ടൻ പറഞ്ഞു. അടുത്തത് നമ്മുടെ വിനീത മനോജ് കുമാർ ആലത്തൂർ, കറക്റ്റ് ആൻസർ ഷീബ ചേച്ചി, കറക്റ്റ് ആൻസർ ആകാശ് ചിറക്കടവ്, കറക്റ്റ് ആൻസർ ഷീജ ചേച്ചി, കറക്റ്റ് ആൻസർ ഷേർലി ചേച്ചി, കറക്റ്റ് ആൻസർ രാജപ്പൻ ചേട്ടന്റെയും കറക്റ്റ് ആൻസർ ആണ്. അങ്ങനെ എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ കൈയടി കൊടുക്കണ്ടേ? ഇത്രയും പേര് പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞില്ലേ? യെസ്, എനിക്ക് പാട്ടിന്റെ പേരാണ് വേണ്ടത്. മിനി ചേച്ചിക്ക് ഒരു ലോഡ് മുട്ട ചുമത്തറയിലേക്ക് കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ, ആ പാട്ടല്ല.
അടുത്തത് സാരി ചേച്ചി, ഞാൻ പാട്ടാ ചോദിക്കുന്നത്. ആ സിനിമയുടെ പേര് വേണ്ട, സിനിമയുടെ പേര് തെറ്റ, അതല്ല. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ ആണ്. ഞാൻ ഇനി ഉത്തരം പറയാൻ പോവാ, നമുക്ക് സമയം കുറവാ. ഇനിയുണ്ടല്ലോ ക്വസ്റ്റ്യൻസ്. പിണക്കമാണോ എന്നോട് ഇണക്കമാണോ എന്നുള്ള പാട്ടാണ്. പിണക്കവും ഇണക്കവും അതിൽ വരുന്നുണ്ട്, ഓപ്പോസിറ്റ് വേർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാട്ട് തുടങ്ങുമ്പോൾ നമ്മളുടെ കാവ്യമാധവനാണല്ലോ നായിക, അതിൽ രാജാ രവിവർമ്മയുടെ ചിത്രരചനയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണല്ലോ ഫസ്റ്റ് നിൽക്കുന്നത്. പിന്നെ ഒരു ജില്ലയുടെ പഴയകാല പേര്, നമ്മുടെ തിരുവനന്തപുരം അനന്തൻകാട് എന്നായിരുന്നു പഴയ പേര്. അപ്പം അത് മൂന്നും കൂടി ചേർക്കുമ്പോൾ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഗിരീഷേട്ടാ കറക്റ്റ് ആൻസറാണ്. മിനി ചേച്ചി, മിനി ബാബു കറക്റ്റ് ആൻസറായിരുന്നു. അടുത്തത് നമ്മുടെ മനോജേട്ടൻ കറക്റ്റ് ആൻസറാണ്. രാജേഷേട്ടൻ ഭയങ്കര ചോദ്യം തന്നെ, എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നു? നമ്മളോടാണോ രാജേഷേട്ടാ? അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. ശരി, അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ഇനി സെക്കൻഡ് ചോദ്യത്തിലേക്ക് പോവാണ്. ശ്രദ്ധിച്ച് കേൾക്ക കേട്ടോ. ഒന്നാമത്തെ ക്ലൂ, ആദ്യ വരിയിൽ സൂര്യോദയം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിക്ക് പറയുന്നുണ്ട്. ഉദയമാണേ ജീവൻ ചേട്ടൻ ക്ലാസ്സിൽ കയറിക്കോട്ടെ എന്ന്. താമസിച്ച് വന്നവരെ അങ്ങനെ കയറ്റാറില്ല, എന്നാലും മസ്കറ്റിൽ നിന്ന് ഇവിടം വരെ വരുന്നത് കൊണ്ട് ഒന്ന് കയറിക്കോ. ആദ്യ വരിയിൽ സൂര്യോദയം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിക്ക് ആ സിനിമയിൽ, ആ പാട്ടിൽ പറയുന്നുണ്ട്. കിട്ടിയോ? സൂര്യൻ പോലും, അതെന്താണ്, അതെന്താണ്, പാട്ടാണ് പറയേണ്ടത് കേട്ടോ. അനിലേട്ടൻ എന്താണ് അവ ഉദ്ദേശിച്ചത്? സൂര്യോദയം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിക്ക് പറയുന്നുണ്ട്. സിനിമയുടെ പേരല്ല എനിക്ക് വേണ്ടത്. ആരും സിനിമയുടെ പേരായി അയക്കരുത്, പാട്ടാണ് വേണ്ടത്. ലിസി ചേച്ചി ഉത്തരം ശരിയാണ്. ബിന്ദു ചേച്ചി, കുട്ടി ക്ലാ ക്ലാ ക്ലീക്ക് എളുപ്പമുള്ളത് ചോദിക്കൂ, എളുപ്പമുള്ളതാണ്. രണ്ടാമത്തേത്, ഈ പാട്ടിന്റെ ആദ്യ വരിയിൽ ഒരു ഫ്രൂട്ടിന്റെ പേരും പിന്നെ ഒരു രത്നത്തിന്റെ പേരും ചേർന്ന് വരുന്നുണ്ട്. സൂര്യോദയം എന്ന് പറയുമ്പോഴേക്കും എവിടെയാണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് ആലോചിക്കുക, എവിടെയാണ് അത് നോക്കുക. പിന്നെ ഈ പാട്ടിന്റെ ആദ്യ വരി എടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ടിന്റെ പേരും ഒരു രത്നത്തിന്റെ പേരും ചേർന്ന് വരുന്നുണ്ട്. ഇവിടെ ഉത്തരം പറഞ്ഞവരൊക്കെ ഉണ്ട്, ഉത്തരം പറഞ്ഞവരെ ഞാൻ പറയാം, കാരണം തെറ്റ് പറഞ്ഞ ഒരുപാട് പേരുണ്ട് കേട്ടോ. കറക്റ്റ് ആൻസർ ഫസ്റ്റ് തന്നെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അനില ചേച്ചിയാണ്. കറക്റ്റ് ആൻസർ അനില ചേച്ചി. ഷീജ ചേച്ചിക്ക് ഈ പാട്ട് അവിടുന്ന് കിട്ടുന്നതല്ല. ഫെബിൻ സെക്കൻഡ് കറക്റ്റ് ആൻസർ. ലിസി ചേച്ചി സിനിമയുടെ പേരൊന്നും വേണ്ട. രാജപ്പൻ ചേട്ടൻ അതല്ല, അല്ല, അതൊന്നുമല്ല രാജേഷേട്ടാ. ഇനി മൂന്നാമത്തെ ക്ലൂ, ഈ പാട്ടിലാണ് പല നിറമുള്ള കുടകൾ നമ്മൾ കാണുന്നത്. പല നിറമുള്ള കുടകൾ, നമുക്ക് എന്നെ കൊതിയാവും ഇങ്ങനെ കുട പിടിച്ചിട്ടൊക്കെ ഡാൻസ് ചെയ്യാന്നൊക്കെ. നമ്മൾ ഈ ഒരു പാട്ട് ഇറങ്ങിയതിന് ശേഷമാണ് കൊള്ളാമല്ലോ സംഭവം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. മിനി ചേച്ചി കറക്റ്റ് ആൻസർ. അപ്പം മിനി ചേച്ചിയാണ് മൂന്നാമത്തെ അല്ല. യെസ്, തേർഡ് പ്രൈസ് ഗോസ് ടു, ഞാൻ ആലപ്പുഴയ്ക്ക് കൊടുത്തു, മിനി ബാബു. ആ ഇത്രയും പേരാണ് കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്നത്. ആകാശേ കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ആദ്യ വരിയിൽ സൂര്യോദയം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിക്ക് പറയുന്നുണ്ട്. അപ്പൊ സൂര്യൻ ഉദിക്കുന്ന എവിടെയാണെന്നൊന്ന് ആലോചിക്കുക. പിന്നെ അതിൽ ഫ്രൂട്ടിന്റെ പേരും രത്നത്തിന്റെ പേരും കൂടി ചേർത്ത് വരുന്നുണ്ട്. ഈ പാട്ടിലാണ് പല നിറമുള്ള കുടകൾ നമ്മൾ കാണുന്നത്. ലീബ ചേച്ചി കറക്റ്റ് ആൻസർ. ബിന്ദു ചേച്ചി കണ്ടോ, ക്ലാ ക്ലാ ക്ലീക്ലി ഒന്നും അല്ല, കറക്റ്റ് ആൻസർ ഇപ്പൊ പറഞ്ഞില്ലേ, കറക്റ്റ് ആണ്. ഇനി വേറെ ആരെങ്കിലുമൊക്കെ ഉത്തരം അയക്കുന്നുണ്ടോ, വേഗം ആയിക്കോട്ടെ. ജീവൻ ചേട്ടൻ ക്ലാസ്സിൽ താമസിച്ചു കയറിയാൽ എന്താ, കറക്റ്റ് ആൻസർ പറഞ്ഞില്ലേ, അതാണ്. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ. സൽമൈത്ത കറക്റ്റ് ആൻസർ. ദാ എല്ലാവർക്കുള്ള ക്ലാപ്പ് പിടിച്ചോളൂ. സാനി ചേച്ചി കറക്റ്റ് ആൻസർ. സാനി ചേച്ചിയും റസീലയും രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഉത്തരം പറയാൻ പോവാണ്. ഷീജ ചേച്ചി കറക്റ്റ് ആൻസർ ആണ്. കിഴക്കാണല്ലോ സൂര്യൻ ഉദിക്കുന്നേ, ദൂരക്കിഴക്ക് ഉദിക്കിൻ. പിന്നെ നമ്മുടെ ഒരു ഫ്രൂട്ടും ഞാൻ പറഞ്ഞു, ഒരു രത്നത്തിന്റെ പേര് മാണിക്ക ചെമ്പഴുക്ക ഉണ്ടോ. എന്തൊക്കെ ബുദ്ധി പ്രയോഗിച്ചാലാണല്ലേ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നത്. പിന്നെ കുടകൾ, അതിനകത്ത് നമ്മുടെ നായകനും നായികയും തോറും കുടകൾ ഇട്ടിട്ടാണ് അതിലൊരു ഡാൻസ് ചെയ്യുന്നത്. അടുത്തത് ഓരോരുത്തർ ഉത്തരം പറഞ്ഞു വരുന്നുണ്ട്. വിനീത അതുപോലെ ഗീത ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അനിലേട്ടനാണെങ്കിൽ ഉത്തരം ഒന്നും കിട്ടാത്തത്, ആ പിണക്കമാണോ കിട്ടിയായിരുന്നു. പിന്നെ ഇത് കിട്ടാത്തതുകൊണ്ട് ഒന്നും പറയാണ്ട് ചിരിച്ചോണ്ട് അവിടെ ഇരിക്കുകയാണ്. ഓക്കെ, അടുത്തത് ഉത്തരം മനോജേട്ടൻ. മനോജേട്ടൻ കറക്റ്റ് ആൻസർ ആണ്. ജീവൻ ചേട്ടൻ ദൈവമേ, അങ്ങനെ ഒരു ഉത്തരമെങ്കിലും ശരിയായല്ലോ എന്ന്. മൂന്നാമത്തെ ചോദ്യം വേഗം ചോദിക്കട്ടെ. മൂന്നാമത്തെ ചോദ്യമാണ്, പാട്ടാണ് വേണ്ടത് കേട്ടോ. ഷേർലി ചേച്ചി, മുട്ട കിട്ടി മുട്ട കിട്ടി, എനിക്ക് മുട്ട കിട്ടി. സുജ ചേച്ചി എന്താ പറഞ്ഞിരിക്കുന്നത്? സുജ ചേച്ചി എന്തൊക്കെയോ, എന്റെ ദീപകുട്ടി ഞാൻ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും എന്ന പാട്ട് ആലോചിച്ചെന്ന്. അതെന്തിനാ ഇപ്പൊ ഇവിടെ ആലോചിച്ചത്? ഫസ്റ്റ് ക്വസ്റ്റിനെ പൊട്ടത്തെറ്റാണല്ലോ എന്ന് കണ്ട് അയച്ചില്ല. അത് ശരി ലിസ് ചേച്ചി കറക്റ്റ് ആൻസർ.
ബിന്ദു ചേച്ചി കൂടെ വർണ്ണപ്പെടാൻ മനസ്സിലായി, ആ സീൻ മനസ്സിലുണ്ടെന്ന്. ശരി, മൂന്നാമത്തത് പിടിച്ചോ. ഈ പാട്ടിന്റെ മുഴുവനിലും നമ്മൾ ആ പാട്ട് മുഴുവനായിട്ട് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു കാത്തിരിപ്പും ഒച്ചപ്പെടലുമാണ്. ഒറ്റപ്പെടലിന്റെ ഒരു കാത്തിരിപ്പിന്റെ വേദനയൊക്കെ കൊണ്ടാണ് ആ ഒരു പാട്ട്. ഓക്കെ, പ്രധാനമായിട്ടും കൊട്ടാരങ്ങളിലായിട്ട്, രണ്ട് കൊട്ടാരങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ പാട്ടാണ്. ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണ്. ഇന്നും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഫുള്ള് കാണുന്ന ഒരു സിനിമയാണ്. പിന്നെ എം ജി രാധാകൃഷ്ണൻ, അദ്ദേഹമാണ് ഇതിന്റെ സംഗീതം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ചിത്രചേച്ചി പാടിയ പാട്ടാണ്. ഓർക്കസ്ട്രേഷൻ ബഹളങ്ങളൊന്നും ഇല്ലാതെ കാം ആൻഡ് കൂളായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ട്. ആൻസർ പടപടാന്ന് വരുന്നു. തെമ്പെടുക്ക ഒരു ഫ്രൂട്ടുണ്ട്, ചുമന്ന ഫ്രൂട്ട്. ഞാനതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ക്വസ്റ്റ്യൻ എടുത്തത്. യെസ്, നമുക്ക് ഫസ്റ്റ് ഉത്തരം വിനീത. എനിക്ക് വിഷമമായിരുന്നു, പാലക്കാട് നിന്ന് വരെ വന്നിട്ട് ഒരു ഫസ്റ്റോ സെക്കൻഡോ തേർഡോ കിട്ടിയില്ലല്ലോ എന്ന്. കറക്റ്റ് ആൻസർ. ഷീബച്ചേച്ചിക്ക് കുമരകത്തേക്ക് നമ്മൾ സെക്കൻഡ് പ്രൈസ് കൊടുക്കുകയാണ്. തേർഡ് പ്രൈസ് നമ്മൾ കൊടുക്കുന്ന ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അനിലച്ചേച്ചി. അനിലച്ചേച്ചിയുടെ പേര് ഞാനൊന്ന് തപ്പണം, അതുകൊണ്ട് അനിലച്ചേച്ചി ഒന്ന് നമ്മളുടെ റേഡിയോ കഫേയിൽ വരുമ്പോൾ ഒന്ന് പേരിടണം കേട്ടോ. കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് അനിലേട്ടൻ കറക്റ്റ് ആൻസർ. ലീബ ചേച്ചി കറക്റ്റ് ആൻസർ. സൽമയിത്ത, ലക്ഷ്മി പ്രിയ ചേച്ചി, പിന്നെ ഷീജ ചേച്ചി, രാജപ്പൻ ചേട്ടൻ, ലിസി ചേച്ചി, ആകാശ്, രാജേഷ് ചേട്ടൻ കറക്റ്റ് ആൻസർ, ലേഖ ചേച്ചി, എല്ലാവരും വെരി ഗുഡ്. സാനി ചേച്ചി ആൻഡ് റസീലയിത്ത, പിന്നെ നമ്മുടെ മനോജ് ചേട്ടൻ തെന്നിലാപുരത്ത് നിന്ന് കറക്റ്റ് ആൻസർ. ഫെബിൻ കറക്റ്റ് ആൻസർ. ലിസി ചേച്ചി കറക്റ്റ് ആൻസർ ആയിരുന്നല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കൂടി ഞാനൊരു ക്ലാപ്പ് തരട്ടെ. ഈ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ട്, വരുവാനില്ല ആരും ഇങ്ങനെ ഒരു നാളും ഈ വഴി. അതിൽ ഫുള്ളൊരു കാത്തിരിപ്പും ഒറ്റപ്പെടലും ഒക്കെ ആണല്ലോ. പിന്നെ നമുക്കറിയാം രണ്ട് കൊട്ടാരം, ഹിൽ പാലസ് ഉണ്ട്, പിന്നെ പത്മനാഭപുരം കൊട്ടാരം ഉണ്ട്. പിന്നെ നമ്മളുടെ മ്യൂസിക് ഡയറക്ട് ചെയ്തിരിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ സാർ, നമ്മുടെ ചിത്രചേച്ചിയും കൂടെ പാടിയ പാട്ടാണിത്. അപ്പൊ മിനി ചേച്ചി കറക്റ്റ് ആൻസർ ആണ്. ഷേർലി ചേച്ചി, ഗിരീഷ് ഏട്ടൻ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളുടെ റേഡിയോ കഫേയിലെ ഫസ്റ്റ് റൗണ്ട് നന്നായിട്ട് പൂർത്തിയാക്കി എല്ലാവരും നല്ലതായിട്ട് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. സ്പെഷ്യൽ കോൺഗ്രാറ്റ്സ്. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ടുള്ള റൗണ്ടിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് കുറച്ചും കൂടി ചിന്തിച്ച് ഒക്കെ പറയേണ്ടതല്ലേ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക്. അപ്പൊ അതിന് മുൻപായിട്ട് ഒരു പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി
0: റേഡിയോ കഫേ ദിസ് ഈസ് റേഡിയോ കഫേ.

അങ്ങനെ നമ്മൾ വീണ്ടും റേഡിയോ കഫേയിലേക്ക് തിരികെ എത്തുമ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിട്ടുണ്ട്. ഹൈഡ് ആൻഡ് സീക്ക് എന്ന റൗണ്ടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സുജ ചേച്ചി, ഇതുപോലുള്ള സിനിമാസ്കോപ്പിൽ ഞാൻ ലേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ ശംസുദിനൊക്കെ എത്തിയിട്ടുണ്ട്. ബിന്ദു ചേച്ചി, മെസ്സേജ് വന്നപ്പോ ചോദ്യം കട്ടായി, ആദ്യ ക്ലൂ കേട്ടില്ല, എന്നാലും മനസ്സിലായി. കാത്തിരിപ്പു ചിത്ര ചേച്ചി എന്ന് പറഞ്ഞപ്പോ ജി കെ ആണോ എന്നൊക്കെ, കുസൃതി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ പല പ്രാവശ്യങ്ങളിലായിട്ട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുസൃതി ചോദ്യം എടുക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ലാണ്ട് പറ്റില്ലല്ലോ നമുക്ക്. പക്ഷെ എന്നാലും ഒരു കുസൃതി ചോദ്യം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, അത് വിട്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു കുസൃതി ചോദ്യവും ബാക്കി ജി കെയും ഞാൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ജി കെയിലേക്ക് പോവാം. കുറച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചതിന് ശേഷം നമുക്ക് അല്ലാണ്ട് ചിന്തിക്കാം, അതല്ലേ നല്ലത്. അപ്പൊ എന്തായാലും ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായി കാണും കേട്ടോ, കാരണം തല പുകയ്ക്കാൻ ആർക്കും വയ്യ. ഇതാകുമ്പോൾ ഒറ്റ ഉത്തരമല്ലേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഒരു 100 ഉത്തരം വരും, ഒരെണ്ണം പക്ഷെ മുട്ട വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, ശരി, ആദ്യത്തെ ചോദ്യം പറയട്ടെ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം. ഏതാണ് ഏതാണ്? വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ, സമയം വളരെ കുറവാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത റൗണ്ടിലേക്ക് പോവേണ്ടതാണ്. ഫസ്റ്റ് ഉത്തരം അയച്ചിരിക്കുന്നത് നമ്മുടെ വിനീത. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അടുത്തത് സൽമൈത്ത, സെക്കൻഡ് പ്രൈസ്. ഇനി അങ്ങോട്ടേക്ക് പടപടാം ഉത്തരം വരും. കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നമുക്ക് തേർഡ് പ്രൈസ് നമ്മുടെ ലീബ ചേച്ചിക്ക് നമ്മൾ കൊടുക്കുകയാണ്. ലീബ പുരുഷോത്തമൻ തേർഡ് പ്രൈസ് കൊണ്ടുപോയി. അങ്ങനെ 3 പ്രൈസ് നമ്മൾ അനൗൺസ് ചെയ്തു. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് നോക്കാം, ആരൊക്കെയാണ്? ലിസി ചേച്ചി, സലിൽ ചേട്ടൻ, ഷേർലി ചേച്ചി, പിന്നെ നമുക്ക് അയച്ചിരിക്കുന്നത് രാജേഷേട്ടൻ പച്ചാളം. ഞാൻ ശരി ഉത്തരം അയച്ചവരുടെ മാത്രം വായിക്കാമേ. അടുത്തതായിട്ട് നമുക്ക് അയച്ചിരിക്കുന്നത്, ഇതെല്ലാം കൂടി ഉത്തരം വരുന്നുണ്ട്, എനിക്ക് തന്നെ എവിടെ എവിടെ എല്ലാം വന്നിങ്ങനെ മുകളിലേക്ക് പോവാണ്. അനില ചേച്ചി കറക്റ്റ് ആൻസർ ആണ്. നമ്മുടെ സാനി ചേച്ചി ആൻറ്റിയും കറക്റ്റ് ആൻസർ. അടുത്തത് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആകാശിന്റെ പേര് വായിച്ചു. ഓക്കെ, മനോജ് ഏട്ടൻ തെന്നിലാപുരത്ത് നിന്ന് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അടുത്തത് മെസ്സേജ് അയച്ചിരിക്കുന്നത്, പേരും കൂടി അയക്കണം കേട്ടോ, പേര് പിന്നെ മുകളിലേക്ക് പോയി ഞാൻ നോക്കേണ്ടി വരുവേ, അതുകൊണ്ട് പേരും കൂടി വെച്ച ജ്യോതി ചേച്ചി കറക്റ്റ് ആൻസർ. കാരണം ജ്യോതി ചേച്ചിയുടെ ഒക്കെ പേര്

നമ്മൾ സേവ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് പേരും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും പേര് മെസ്സേജ് അയക്കുമ്പോഴേക്കും പേരൊക്കെ പിന്നെ നമ്മൾ മെയിലിലേക്ക് പോയി നോക്കേണ്ടി വരും. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ, ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ, അനിലേട്ടൻ ത്രിമൂർത്തീസ് കറക്റ്റ് ആൻസർ ആണ്, മിനി ചേച്ചി കറക്റ്റ് ആൻസർ, ഷീബ ചേച്ചി, ശംസുദിനിക്ക, പിന്നെ നമ്മുടെ ബിന്ദു ചേച്ചി, ഞാനല്ല ഇത് വേറെ ആരെങ്കിലും ആയിരിക്കും കേട്ടോ ചോദിച്ചത്, ഗിരീഷ് ഏട്ടൻ കറക്റ്റ് ആൻസർ. ഞാനിപ്പോ കുറെ ദിവസങ്ങളായിട്ട് കുസൃതി ചോദ്യമാണ് കേട്ടോ ചോദിക്കുന്നത്. അടുത്തത് നമുക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ സിന്ധു ചേച്ചി കറക്റ്റ് ആൻസർ ആണോ. ഈ അപർണയുടെ ഒരു കാര്യം ഇന്നലെ അപർണ ചേച്ചി ചോദിച്ചാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാനായിട്ട്. ഈ അപർണ ഞാൻ എടുക്കുന്ന ചോദ്യം എല്ലാം എടുക്കും, മുൻപ് എപ്പോഴും ഈ ചോദ്യം ചോദിച്ചാണെന്ന്. ശരി, രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ, കുറച്ചു പേര് തെറ്റിച്ചിരുന്നു. ആ അത് ശരി, അപ്പൊ പിന്നെ ഇന്ന് അവർ ശരിയാക്കിയിട്ടുണ്ടോന്ന് നമുക്ക് നോക്കാമല്ലോ. അനിലേട്ട കറക്റ്റ് ആൻസർ, താങ്കൾ എന്താണ് ചിന്തിക്കുന്നത്? അപ്പൊ എന്തായാലും ഞാൻ ഉത്തരം, ഷേർലി ചേച്ചി കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഇവിടെ ആരുടെയൊക്കെ ഉത്തരം എനിക്ക് മിസ്സായിട്ടുണ്ട്, കാരണം കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം, കാൽസ്യമാണ് കറക്റ്റ് ആൻസർ. ആരുടെയെങ്കിലും ഉത്തരം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, കാൽസ്യമാണ് കറക്റ്റ് ആൻസർ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഉള്ള ഒരു ക്ലാപ്പ് ഞാൻ തരാണ്. അപ്പൊ ഇന്നലെ പഠിപ്പിച്ചത് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചോദ്യം ഷീജ ചേച്ചി കറക്റ്റ് ആൻസർ. ഇനി രണ്ടാമത് ചോദ്യമാണ്, പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതുപ്പ ചോദിച്ചതാണോ ലിസ ചേച്ചി? ഓർമ്മക്കുറവുള്ളവരുണ്ട് ദീപ, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ഏത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വേഗ ഉത്തരം പോന്നോട്ടെ. യെസ്, ആകാശ് ചിറക്കടവിന് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നു. സലിൽ ചേട്ടൻ, സലിൽ ആകാശ് കറക്റ്റ് ആൻസർ. സലിൽ ചേട്ടന് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ലീബ ചേച്ചി കറക്റ്റ് ആൻസർ, വിനീത, ബിന്ദു ചേച്ചി, ആശ ചേച്ചി, രാജേഷ് ഏട്ടൻ പച്ചാളം, അടുത്തത് നമ്മുടെ അനില ചേച്ചി, സിന്ധു ചേച്ചി, അല്ല മനോജേട്ടൻ തന്നില്ല അവരുത്തോട്ടോ. മനോജേട്ടൻ കറക്റ്റ് ആൻസർ, പേര് വെക്കണേ ദയവ് ചെയ്ത്. ഷേർൽ ചേച്ചി കറക്റ്റ് ആൻസർ, അനിലേട്ടൻ കറക്റ്റ് ആൻസർ, മിനി ചേച്ചി കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ പറഞ്ഞവരുടെ പേര് വായിക്കാം. അനിലേട്ടൻ വായ്പൂർ കറക്റ്റ് ആൻസർ ആണ്. ലിസി ചേച്ചി, സൽമൈത്ത, ഷീജ ചേച്ചി, എന്താണ് ഷീജ ചേച്ചി രണ്ട് ആൻസറൊക്കെ ഓറിട്ടെടുത്തോളാനാണോ? സാനി ചേച്ചി, റസീലൈത്ത കറക്റ്റ് ആൻസർ, ഗിരീഷ് ഏട്ടൻ, ശംസുദിനിക്ക, നമ്മുടെ ഷീബ ചേച്ചി കുമരകം കറക്റ്റ് ആൻസർ ആണ്. ഇത്രയും പേര് കറക്റ്റ് ആൻസർ തന്നിട്ടുണ്ട്, കൊടുക്കാം നമുക്ക് ക്ലാപ്പ്. യെസ്, 1947 പാലയം സത്യാഗ്രഹം കേട്ടോ, 1947. അങ്ങനെ രണ്ട് ജി കെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ എന്താ കുസൃതി ചോദ്യത്തിലേക്ക് പോവാം. സമയം പോന്നു, അതുകൊണ്ട് വേഗം ഉത്തരം അയക്കണം. എത്ര ഓടിയാലും മുൻപിലുള്ളയാളെ പിടിക്കാൻ പറ്റാത്ത രണ്ടാളുകളുണ്ട്. എത്ര ഓടിയാലും മുൻപിലുള്ള ആളുകളെ പിടിക്കാൻ പറ്റാത്ത രണ്ടാളുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. രാജപ്പൻ ചേട്ടാ കറക്റ്റ് ആൻസർ ആയിരുന്നു കേട്ടോ, ഇതിന്റെ അല്ല നേരത്തെ. ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ. എത്ര ഓടിയാലും മുൻപിലുള്ള ആളെ പിടിക്കാൻ പറ്റില്ല, ഇനി എത്ര ബാക്കിലേക്ക് പോയാലും പിമ്പിലുള്ള ആളെയും പിടിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള രണ്ടാളുകളുണ്ട്. ഈശ്വര ലക്ഷ്മി പ്രിയ ചേച്ചി, റെയിൽപാളമാണോ ദീപ? റെയിൽപാളം, റെയിൽപാളമല്ല. ലിസി ചേച്ചി എന്താണ് അയച്ചിരിക്കുന്നത് നോക്കട്ടെ. ഞാൻ ഉദ്ദേശിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ഉദ്ദേശിക്കുന്ന പറയണം. സമയം അങ്ങനെയല്ല, ആൾക്കാർ ഓടും പക്ഷെ പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സൂചി, നിഴൽ, രണ്ടാം സ്ഥാനത്തുള്ള ഓട്ടക്കാരെന്ന് ഞാൻ ചോദിക്കുമ്പോ വിനീതവിന് അങ്ങനെയൊക്കെ ഉത്തരം പറയും, കാരണം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം മിക്കവാറും അങ്ങനെയൊക്കെ ആയിരിക്കും. തെറ്റിപ്പോയി, നിഴലൊന്നും അല്ല, നിഴലൊക്കെ എല്ലാവരും അയക്കുന്നുണ്ട്. ഇത് യെസ് അമല, അമൽ യെസ് എഫ് എം ആണല്ലോ, തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചോളൂ. അടുത്തത് ആകാശൊക്കെ നിഴലാണ്, നിഴലല്ല. ലീബ ചേച്ചി, രാജപ്പൻ ചേട്ടൻ ക്ലോക്കിന്റെ സൂചിയൊക്കെ വേണം, ക്ലോക്കിന്റെ സൂചിക്കൊക്കെ നമുക്ക് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. ടീച്ചർക്ക് നല്ല പുരോഗമനമുണ്ട്, പക്ഷെ എന്നാലും കുസൃതി ഇവിടെ ഒന്നും ഉദ്ദേശിച്ചില്ല. മിനി ചേച്ചി, നമ്മുടെ കാലുകൾ, കാലൊന്നുമല്ല കേട്ടോ. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം, അപ്പോഴേക്കും നിങ്ങളെ കണ്ടുപിടിക്കാം. എത്ര ഓടിയാലും മുൻപിലുള്ളയാളെ പിടിക്കാൻ
പിൻപിലുള്ള ആൾക്കോ പിൻപിലുള്ള ആളെ പിടിക്കാൻ മുൻപിലുള്ള ആൾക്കോ പറ്റാത്ത ഒരു സംഭവം. അതാണ് നമുക്ക് ആൻസർ അറിയേണ്ടത്. അപ്പം എന്തായാലും പാട്ട് കേട്ടിട്ട് വരുമ്പോഴേക്കും നിങ്ങളുടെ പാട്ടും ഇവിടെ വേണം, അതുപോലെ തന്നെ ഇതിന്റെ ഉത്തരവും കണ്ടുപിടിക്കുക. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
5: This is Radio Cafe. Talent of the day.
6: നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, എന്തായാലും വിനീത മനോജ് കുമാർ എന്നെ രക്ഷപ്പെടുത്തി, കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എന്റെ ചോദ്യം വെറുതെ ആയിപ്പോന. വിനീത മാത്രല്ല കേട്ടോ, ലക്ഷ്മി പ്രിയ ചേച്ചി, താങ്ക് യു സോ മച്ച്, കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഞാന് ശരി ഉത്തരം പറഞ്ഞവരുടെ മാത്രവും ശ്വാസം ഒക്കെ പറഞ്ഞവരുണ്ട്. വയസ്സും ദിവസവും ഒന്ന് ധാരാ മനോജേട്ടൻ, രാജേഷേട്ടൻ വച്ചാളത്തൊന്ന് കറക്റ്റ് ആൻസർ. അനിലേട്ടാ, ക്ലോക്കിന്റെ സൂചി അല്ല, ക്ലോക്കിന്റെ സൂചി അല്ല. അപ്പൊ ഞാൻ ഉത്തരം പറയാൻ പോണ, വേറെ ആരും ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. പാസ് ഷേർല ചേച്ചി വായിച്ച് നാറ്റിക്കല്ലേ, ശരിയാണെങ്കിൽ മാത്രം ഇല്ല, ഞാൻ വായിക്കില്ല, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ അല്ലേ, വായിക്കില്ല. നിഴല് വേണമെങ്കിലും ആകാം എന്ന് പറഞ്ഞിട്ടുണ്ട് ബിന്ദു ചേച്ചി. ഓട്ട മത്സരത്തിലാണോ ഒന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും അറിയില്ല ദീപാ, വട്ടത്തിലോടുമ്പോഴാണോ മേഘമാണോ, ഒരു 100 പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാൽപ്പാട്. ഇതൊന്നല്ല, എന്താണെന്നറിയാമോ, നമ്മുടെ വണ്ടിയുടെ ടയറുണ്ടല്ലോ, ടയറ് മുന്നിലേക്ക് പോകുമ്പോൾ പിന്നിലെ ആൾ ഓടുമല്ലേ മുന്നോട്ട്, പക്ഷെ പിടിക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ ബാക്കിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നോട്ട് പോയാലും പിന്നിലുള്ള ആളെ പിടിക്കാൻ പറ്റുമോ? ഇല്ല, അതുകൊണ്ട് ടയറാണ് കേട്ടോ ഉത്തരം. ഇനി ട്രോളും സ്റ്റിക്കറും ആയിട്ട് ഇങ്ങോട്ട് വരരുത്, നമുക്കിനി എല്ലാവരുടെയും പാട്ട് കേൾക്കാനുള്ള സമയമാണ്. അപ്പം അടുത്ത, അപ്പം ഫസ്റ്റ് നമുക്ക് പാട്ട്, ഇനിയിപ്പോൾ പാട്ടൊക്കെ ഞാൻ ഇനി തപ്പിയെടുക്കണം കേട്ടോ, എവിടെയൊക്കെ പോയി കിടക്കണോ പാട്ടൊക്കെ. നമ്മുടെ ലിസ് ചേച്ചി ഫസ്റ്റ് എന്ന പാട്ട് പറഞ്ഞു അയച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ലിസ് ചേച്ചിയുടെ പാട്ടിലാണ് നമ്മൾ ഇന്ന് ടാലന്റ് ഓഫ് ദ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കേൾക്കാം.

ഓക്കേ ശംസുദിനിക്ക, നല്ല പാട്ടാണ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ലിസി ചേച്ചിക്ക വാവ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പാട്ടിലേക്ക് നമുക്ക് പോകാം. അടുത്തത് നമുക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ സിന്ധു ചേച്ചിയാണ്. സിന്ധു ചേച്ചിയുടെ പാട്ട് കേൾക്കാം.

0: യെസ്, നല്ല പാട്ട്. സിന്ധു ചേച്ചി നന്നായിട്ട് പാടിയിട്ടുണ്ട്. അടുത്തത് എല്ലാവരുടെയും സോങ് അടിപൊളി, കൊള്ളാത്ത മിമിക്രി എന്ന്. അതെന്താന്നറിയില്ല, അനിലേട്ടൻ എന്തോ മിമിക്രിയാന്ന് തോന്നുന്നു. നമുക്ക് കേൾക്കാവേ.
1: അവതരിപ്പിക്കാൻ പോകുന്നത് ആദ്യമായി നരേന്ദ്ര പ്രസാദ്. ഓ ഭഗവാൻ, ഓ ശൂന്യം, ഈ സാമേന്ദ്ര ചൂട് കളിക്കാൻ ആരും വളർന്നിട്ടില്ല. മാധവനല്ലേ. നസീർ സാർ.
2: ശാരദേ, വാതിൽ തുറക്ക്. അങ്ങനെയല്ല ഇങ്ങനെ.
1: കൊച്ചിൻ കനീഫ.
2: 36 വർഷമായാലാ പോലെ മനസ്സേ. ഞാൻ ഈ സർവീസിന് അതിലെനിക്കറിയാത്ത പോലെ ഏറ്റവും കൂടെ വന്നിട്ടുണ്ട്.
1: എസ് അച്യുതാനന്ദൻ.
3: ശ്രീമാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നു, കെഎസ്ആർടിസി ബസ് ഓടുന്നത് നഷ്ടത്തിലാണെന്ന്. ഞാൻ പറയുന്നു ഡീസലിലാണെന്ന്.
1: ശ്രീ ഉമ്മൻചാണ്ടി സാർ.
4: അത്തിപ്പാവ് മത്തായിരുത്തോ, ഞാൻ പോയ പുതുകെ തന്നെ വന്നല്ലേ. പുതുപ്പള്ളിയിലൊക്കെ എന്താണ്ട വിശേഷം?
0: ഇതാണോ കൊള്ളാത്ത മിമിക്രി എന്ന് പറഞ്ഞ അല്ലേട്ട? ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ മിമിക്രി പഠിക്കുന്നത്? കൊള്ളാം, സൂപ്പർ. ഞാൻ കൈയടി തരും കേട്ടോ, കൈയടി തരാം. അവസാനം ആവട്ടെ, അനിലെ സ്വന്തമായി മ്യൂസിക് ഇട്ട് വന്നു അല്ലേ എന്ന് പറഞ്ഞിട്ട് ഷേർല ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓ അരെ വാ അനിൽ, സൂപ്പർ എന്ന് പറഞ്ഞിട്ട്. കണ്ട, ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്ന വേറെ ആരാ ഉള്ളത്? സിന്ധു ചേച്ചി പറഞ്ഞിട്ടുണ്ട് അടുത്തത് അനിലേട്ടൻ ത്രിമൂർത്തീസ്. അത് നേരത്തെ ഞാൻ ചോദ്യം ചോദിച്ചതിനുള്ള ഒരു സ്റ്റിക്കറാണ്. ബിന്ദു ചേച്ചി, മേലാൽ ഈ വക ചോദ്യം കൊണ്ട് ഈ വഴി വന്നേക്കരുത്, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടുത്തത് ഗിരീഷ് ഏട്ടൻ. അമ്മ പാടിയതാ, രത്നമ്മ അമ്മ പാടിയ പാട്ട് ഗിരീഷ് ഏട്ടൻ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ, പാട്ട് കേൾക്കാം.
5: പാടി മുകുന്ദ പരമാനന്ദ പാവനി കുന്ദ ശ്രീകാന്ത മാനസ വൃന്ദാവനിയിൽ മരന്ത മാധുരി ചൊരിയൂ ഗോവിന്ദ മാധുരി ചൊരിയൂ ഗോവിന്ദ പാലു തരാം വെണ്ണ തരാം പശുപാലകനേ ഗോവിന്ദ പരമാനന്ദം ഞങ്ങൾ കരുളു പശുപാലകനേ ഗോവിന്ദ പാകി മുകുന്ദ പരമാനന്ദ.
0: ആ രത്നമ്മ അമ്മയ്ക്ക് സൂപ്പർ, ഇതാ സൂപ്പർ ഒരു കൈയടി ഞാൻ തരാണ് കേട്ടോ. നന്നായിട്ടുണ്ട്, ഇനിയും പാട്ടൊക്കെ പാടി മനോജ് ഗിരീഷ് ഏട്ടനെ കണ്ട് അയപ്പിക്കണം കേട്ടോ. നന്നായിട്ടുണ്ട്, സൂപ്പർ. ശംസദിനിക്ക, എല്ലാവരും തകർത്തു. പിന്നെ അല്ലാതെ ആ മിമിക്രി അങ്ങാണെന്ന് നമ്മൾ തകർത്ത് തിമിർത്തു എന്ന് പറയാം. ലിസി ചേച്ചി, ദീപയെ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ സൂപ്പറായി പാടുമായിരുന്നു സിന്ധു ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത തവണ ആവട്ടെ നമുക്ക് പറയാം. അനിലിൽ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് ബിന്ദു ചേച്ചി. എല്ലാവർക്കും ഓരോ പൂച്ചെണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ പുതിയതായിട്ട് വന്നതാ എന്ന് പറഞ്ഞിട്ട് നേരത്തെ കാറ്റും കാൽപ്പാടും ഒക്കെ അയച്ചിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, അമല. അമല എന്നല്ലേ പേര്. അപ്പം എന്തായാലും ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളുടെ മാക്ഫാസ്റ്റിലേക്ക് വെൽക്കം ചെയ്യുന്നു കേട്ടോ. ഇനി നമ്മളുടെ ഷോയിലൊക്കെ ജോയിൻ ചെയ്യുക. അപ്പം അമല എന്നാണ് പേര് ഞാൻ വിചാരിക്കുന്നു, പേര് വെച്ചിട്ടില്ല ഞാൻ, ഇതിൽ വന്നിരിക്കുന്നത് നോക്കിയിട്ടാണ് പറഞ്ഞത്. അടുത്തത് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ സൽമൈത്ത, ഒരു സ്റ്റിക്കർ. അത് എനിക്കുള്ളതാണ്, ആ സ്റ്റിക്കറുകളൊക്കെ ഞാനങ്ങ് സ്വീകരിച്ചു എല്ലാവരുടെയും. ബിന്ദു ചേച്ചി മിമിക്രിക്ക് ഒരു പ്രത്യേക പൂച്ചണ്ട് അനിലേട്ടന് തന്നിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബിന്ദു ചേച്ചി. അപ്പം എല്ലാവരും സൂപ്പറായിട്ട് പങ്കെടുത്തതുകൊണ്ട് എല്ലാവർക്കും കൂടി ഞാനൊരു ക്ലാപ്പ് തരട്ടെ. അമലയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ അമല. ഓക്കെ നെക്സ്റ്റ് വീണ്ടും ആ ലിസി ചേച്ചി പാടാമെന്നൊക്കെയാണെന്ന് തോന്നുന്നു, നമ്മുടെ സിന്ധു ചേച്ചി ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ശരി, അപ്പം എല്ലാവർക്കും ഒരു ശുഭ സായാഹ്നം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും പാട്ട് ഞാൻ പ്ലേ ചെയ്തെന്ന് വിചാരിക്കുന്നു, കാരണം വേറെ ആരുടെയും പാട്ടോടെ കാണുന്നില്ല. നമുക്ക് കുറേ മെസ്സേജുകൾ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്, പാട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ എല്ലാവരുടെയും പ്ലേ ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭ സായാഹ്നം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ റേഡിയോ കഫേയിൽ നിന്ന് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
6: നല്ല മഴ, മഴ കട്ടഞ്ചായ ജോൺ സമാഷ്.
7: മഴയും കട്ടഞ്ചായി ഓക്കെ, പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്.
6: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്. ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ
7: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
6: Radio Macross 90.4. Time check.
7: 5 o'clock.
8: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
9: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ചിക്കുളത്തൽപടി തുകലശ്ശേരി തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് സോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. ട്രെൻഡിംഗ് 1. ഹായ്, ഹലോ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ് കൂടെയുള്ളത് ദീപ. ഇന്ന് നമ്മൾ ട്രെൻഡിംഗ് വൺസിൽ കുറച്ച് പാട്ടുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നല്ല നല്ല പാട്ടുകളാണ് എല്ലാം. ഫസ്റ്റ് തന്നെ നമുക്ക് പൃഥ്വിരാജ് മൂവി ഖലീഫ റിലീസ് ആവുന്നതേ ഉള്ളൂ. അതിലെ അസ്സലായവൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്. മുത്തുവിന്റെ ലിറിക്സിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ജേക്സ് ബിജോയ്. സിദ് ഷീറ, മുഹമ്മദ് മക്ബൂൽ, മൻസൂർ എന്നിവരാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. പൃഥ്വിരാജിനെ കൂടാതെ മാളവിക ശർമ്മയാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അസ്സലായവളെ എന്ന സോങ് കേൾക്കാം ആദ്യം ട്രെൻഡിംഗ് വൺസിൽ.

ട്രെൻഡിങ് മനസ്സിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ വിവാഹ് എന്ന മൂവിയിലെ കൊതിയാലേറെ എന്ന സോങ് ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്. കിങ് അരേക്ക് ലിറിക്സ് ചെയ്ത് അരുൺ മുരളീധരൻ മ്യൂസിക് കൊടുത്തിട്ടുള്ള ഒരു സോങ് ആണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് ഹനാൻ ഷെയാണ്. അപ്പൊ ഈ ഒരു സോങ് ആണ് അടുത്തതായിട്ട് ട്രെൻഡിങ് മനസ്സിൽ കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ ട്രെൻഡിങ് വൺസിൽ പാട്ടുകൾ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഗട്ടാ കുസ്തി 2 എന്ന ഫിലിമിലെ തങ്കമകൾ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്. ശ്വേതാ മോഹൻ പാടിയിട്ടുള്ള പാട്ടാണ്. നല്ല ഒരുപാട് ഓർക്കസ്ട്രേഷന്റെ ഒന്നും അങ്ങനെ ബഹളങ്ങളൊന്നും ഇല്ലാതെ വളരെ കാം ആയിട്ടുള്ള ഒരു സോങ് ആണ്. മോഹൻ രാജന്റെ ലിറിക്സിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് സീൻ റോൾഡൻ, പിന്നെ പാടിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശ്വേതാ മോഹൻ. വിഷ്ണു വിശാൽ, ഐശ്വര്യ ലക്ഷ്മി, രമ്യ കൃഷ്ണൻ, യോഗി ബാബു എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. കേൾക്കാം നമുക്ക് അടുത്തതായി തങ്കമകളെ എന്ന സോങ്.

0: തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലൈനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് സോമിൽ ചിക്കുളത്തിൽപടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്,
2: ട്രെൻഡിംഗ് വൺ.
0: അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ ബാലൻ ദ ബോയ് എന്ന ഫിലിമിലെ എങ്ങോട്ടാ എന്ന് തുടങ്ങുന്ന ഒരു സോങ് ഉണ്ട്. അൻവർ അലിയുടെ ലിറിക്സിന് സുഷിൻ ശ്യാം ആണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹം തന്നെയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ട്രെൻഡിംഗ് വൺസിൽ കേൾക്കാം ബാലൻ ദ ബോയ് എന്ന മൂവിയിലെ എങ്ങോട്ടാ എന്ന സോങ്.

ട്രെൻഡിങ് മനസ്സിലെ ലാസ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ ഇപ്പൊ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു ആൽബം സോങ് കേട്ടാലോ. കല്യാണി എന്ന ആൽബം സോങ് ആണ് ഇപ്പൊ എവിടെ നോക്കിയാലും നമുക്കിപ്പോ കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. സാനിയാണ് ഈ ഒരു പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു പാട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ശ്രേയാ ഘോഷലും പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ട്രെൻഡിങ് സോങ്ങോടുകൂടി നമ്മുടെ ഇന്നത്തെ ട്രെൻഡിങ് വൺസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടെ ഉണ്ടായിരുന്നത് ദീപ, സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
3: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
4: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
0: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയയ്ക്കൊപ്പം ശുഭയാത്ര.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
1: 6 o'clock.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: റേഡിയോ മാക്പാസ് 90.4.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
1: വീണ്ടും ഒരു രാമായണ മാസം കൂടി. നന്മയും വിശുദ്ധിയും സമൃദ്ധിയും കൊണ്ടുവരുവാനുള്ള പ്രാർത്ഥനയോടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അധ്യാത്മരാമ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നിങ്ങൾ കേട്ടത് അധ്യാത്മ രാമായണം.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം നൽകി കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച അവതരണ ഗാനം.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: റുപ്പീസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലന്റിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയെ അറിയിച്ചു. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകാതെ തടസ്സങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതിനിടെ സഭയിലെ മോശം പെരുമാറ്റത്തിന് തൃണമൂൽ എംപി കല്യാൺ ബാനർജിയെ സസ്പെൻഡ് ചെയ്യുന്ന പ്രമേയം ലോക്സഭ പാസാക്കി. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. യുവജനങ്ങളുടെ ആശങ്കകളോട് അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും തയ്യാറാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. രാഷ്ട്രീയ താൽപര്യത്തിനായി ചിലർ യുവാക്കളെ ഉപയോഗിക്കുകയാണെന്നും യുവജനക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: सरकार विद्यार्थियों और नौजवानों की आकांक्षाओं को पूरा करने और उनके कल्याण के प्रति पूरी तरह से प्रतिबद्ध है. हमारे छात्रों की हर चिंता को सुनना, उसका समाधान करना, यह हम सबकी जिम्मेदारी है.
0: പാർലമെന്റിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിനോടും പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 11 കോടതി വീണ്ടും വാദം കേൾക്കുക. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിലാണ് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. റാഗിംഗ് സംബന്ധിച്ച പരാതികൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ അധികൃതരെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാനതലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വ്യവസായ അടിസ്ഥാന സൌകര്യ വികസന മേഖലകളിൽ 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും ദീർഘകാല പരിഹാരത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി.
0: മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഇതുപ്രകാരം 7,200 വിദ്യാർത്ഥികൾക്ക് അധികമായി പ്രവേശനം ലഭിക്കും. പാലക്കാട് 30, മലപ്പുറത്ത് 60, കോഴിക്കോട് 20,

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. വഖഫ് ബോർഡിലെ അമുസ്ലീം നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ തെറ്റിദ്ധാരണ പരത്തുന്നതായി മുൻ നിയമമന്ത്രി P രാജീവ്. ഇക്കാര്യത്തിൽ BJPക്ക് അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വഖഫ് വിഷയത്തിൽ സംസ്ഥാനം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. സംസ്ഥാന വഖഫ് ബോർഡിലെ ബാക്കിയുള്ള 2 അംഗങ്ങളെ ഉടൻ തീരുമാനിക്കുമെന്നാണ് LDF സർക്കാർ കോടതിയെ അറിയിച്ചതെന്നും അമുസ്ലീങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശ്രീ P രാജീവ് പറഞ്ഞു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയായിരുന്നു BJP മാർച്ച്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ജലസ്രോതസ്സുകളിലേക്കും അന്തരീക്ഷത്തിലേക്കും മാലിന്യം വ്യാപിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഇമേജ് പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന ആശുപത്രി മാലിന്യം 180 ദിവസത്തിനകം സംസ്കരിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലാന്റിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ K സുധീർ സ്ഥലം സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം ഇവിടെ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്ലാന്റിന്റെ നിയന്ത്രിത ശേഷിയിൽ കൂടുതൽ മാലിന്യം എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്കരണം വേഗത്തിലാക്കാൻ ഒരു ഇൻസിനേറ്റർ കൂടി സ്ഥാപിക്കണമെന്നും മാലിന്യം പ്ലാന്റിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: എറണാകുളം കാലടി പാലത്തിൽ നാളെ മുതൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 25 വരെ രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെയാണ് ഗതാഗത നിരോധനം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കുരീപ്പുഴ സ്വദേശി B അജിത്കുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4 സ്ഥാനത്ത് എത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 715 പോയിന്റ് നഷ്ടത്തിൽ 76,755, നിഫ്റ്റി 191 പോയിന്റ് നഷ്ടത്തിൽ 23,996 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 1,680 രൂപ കൂടി 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ

0: കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പാരമ്പര്യവുമായി സെന്റ് മേരീസ് സോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലൈനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് സോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: Radio Macross 90.4. Time check.
2: 7 o'clock.

ഹായ് ഹലോ നമസ്കാരം. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ ദാ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സോങ്സ് ഓൺ ഡിമാൻഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് സോങ്സ് ഓൺ ഡിമാൻഡുമായിട്ട് ദാ ഇവിടെ എത്തിയിട്ടുള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു മണിക്കൂർ സമയം നമ്മളങ്ങോട്ട് പാട്ടൊക്കെ കേട്ട് അടിച്ചു പൊളിച്ച് യാത്ര ചെയ്യാൻ പോവുകയാണ്. ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാനും കേൾപ്പിക്കാനൊക്കെ ഞാനിവിടെ റെഡിയാണ്. കേൾക്കാൻ നിങ്ങൾ റെഡിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? വേറെ ഒന്നും ചെയ്യേണ്ട, ഫോൺ എടുക്കുക. 0469273033. ഇതാണ് നമ്മുടെ നമ്പർ. ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് ഇപ്പൊ മനസ്സിലൂടെ കേൾക്കാൻ തോന്നുന്ന ആ ഒരു പാട്ടില്ലേ, അതേതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ അതിവിടെ പ്ലേ ചെയ്ത് തന്നിരിക്കും. സത്യം. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിന്റെ യാത്ര ആരംഭിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ നല്ലൊരു പാട്ടിലൂടെ വേണമല്ലോ പോകാനായിട്ട്. അപ്പൊ എങ്ങനെയുള്ള പാട്ട് വേണം എന്നിങ്ങനെ ആലോചിച്ചപ്പോ സ്വാഭാവികമായിട്ടും റൊമാൻറ്റിക് സോങ്സ് ആണല്ലോ കൂടുതലും സെലക്ട് ചെയ്യുന്നത്. അതിന് യാതൊരുവിധ മാറ്റമില്ല, ഭയങ്കര രസമുള്ളൊരു പാട്ടാണ് കേട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫ്രം ദ മൂവി നയൻ. നയൻ എന്ന മൂവി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ടിലൂടെയാണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. പൃഥ്വിരാജ് അതുപോലെ തന്നെ മമത മോഹൻദാസ് കോമ്പിനേഷൻ കൂടി ആയപ്പോൾ ഒരു രക്ഷയില്ല. മൂവിയുടെ ആ ഒരു സ്റ്റോറിയാണെങ്കിലും ആ സ്റ്റോറി ടെല്ലിംഗ് രീതിയാണെങ്കിലും അതും വേറെ രീതിയിൽ വേറെ ലെവലായിരുന്നു. അപ്പം എന്തായാലും ഈ ഒരു മൂവിയിൽ, അതായത് നയൻ എന്ന മൂവിയിൽ ഷാൻ റഹ്മാൻ മ്യൂസിക്കിൽ എന്താ പറയുക, ബി കെ ഹരിനാരായണൻ, പ്രീതി നമ്പ്യാർ എന്നിവർ ചേർന്നിട്ട് വരികൾ ഒരുക്കിയ ഒരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. പാട്ട് ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്കറിയാം. അകലെ ഒരു താരകമായി എന്ന് തുടങ്ങുന്ന സോങ്. അപ്പൊ കേട്ടാലോ ദാ വരുന്ന പാട്ട്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

ഇഷ്ടമുള്ള പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ കോളർ തന്നെ ഐശ്വര്യമായിട്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഷാജു ചേട്ടനായിരുന്നു കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷാജു ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ട്, ഷാജു ചേട്ടൻ പോയാലും കുഴപ്പമില്ല, ആ ചേട്ടൻ്റെ പാട്ട് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നതായിരിക്കും. ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്ന പഴശ്ശിരാജ എന്ന മൂവിയിലെ ചിറകറ്റ് വീണൊരു കൊച്ചുതുമ്പി എന്ന് തുടങ്ങുന്ന സോങ്ങാണ്, പഴയ സോങ്ങാണ് കേട്ടോ, വയലാർ രാമവർമ്മയുടെ വരികളാണ് പാടിയിരിക്കുന്നത്. AM രാജ, S ജാനകി എന്നിവർ ചേർന്നിട്ടാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ശേഖറാണ്. നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ എൻ്റെ കൂടെ അടുത്തൊരു കോളറുണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ,

0: നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
0: അങ്ങ് ദൂരത്ത് നിന്ന് ബഷീർക്കാണേ, ആലത്തൂര്.
1: ആ ബഷീർക്ക, എന്നാണ് വിശേഷം? സുഖായിരിക്കുന്നോ?
0: നല്ല വിശേഷം,
1: നല്ല വിശേഷം. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
0: മഴയുണ്ടോ?
1: മഴ ഇതുവരെ ഇല്ല. അപ്പോ ഏത് പാട്ടാ വേണ്ടത്?
0: ഇവിടെ പാറിക്കൊണ്ട് നിൽക്കുന്നു മഴ
1: ആണല്ലേ.
0: പാട്ട് പറയാം.
1: പറഞ്ഞു.
0: കച്ചിലെടുത്ത് ചുണ്ടഞ്ഞത് കള്ളം ചക്കിട്ടു, ആ പാട്ട് വെച്ചേരണം. ഇലക്ട്രീഷ്യൻ വന്ന് നമ്മുടെ ആനന്ദട്ടത്തിൽ തന്നെ അൻസാർക്ക, പിന്നെ നമ്മുടെ പൊട്ടാമ്പി മുഹമ്മദ് ഖാൻ, പിന്നെ ശിവചേച്ചി കുമരകം, പിന്നെ മറ്റുള്ള എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേഷൻ.
1: തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് കേട്ടോ. ഓക്കേ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് ബഷീർക്കായിരുന്നു, ആലത്തൂർ നിന്ന്. അപ്പൊ ഇക്ക ആവശ്യപ്പെട്ട തച്ചിലയിടത്ത് ചുണ്ടൻ എന്ന മൂവിയിൽ ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്. മമ്മൂക്കയൊക്കെ അഭിനയിച്ച നല്ലൊരു മൂവി ആയിരുന്നു. ഇതിൽ ബിജു തിരുമല അതുപോലെ തന്നെ രവീന്ദ്രൻ മാഷിന്റെ കൂട്ടുകെട്ടിലാണ് കേട്ടോ ഈ ഒരു കള്ളൻ ചക്കേട്ടു എന്ന് തുടങ്ങുന്ന ഭയങ്കര രസമുള്ള പാട്ട് ജന്മമെടുത്തിട്ടുള്ളത്. ദാസേട്ടനാണ് പാടിയിട്ടുള്ളത്, ഒപ്പം നമ്മുടെ ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരികെ എത്തുമ്പോൾ അടുത്തൊരു കോളർ ഉണ്ട് നമ്മുടെ കൂടെ. ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ, ഗുഡ് ഈവനിങ് അനിൽ ചേട്ടൻ. എന്നാണ് വിശേഷം? ആണല്ലേ. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക്
0: ഇഷ്ടാണോ ഈ ഒരു പാട്ട്? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മൾ വിളിച്ചത് അനിൽ ചേട്ടനായിരുന്നു. അനിൽ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടിലേക്കാണ് കേട്ടോ നമ്മളിനി പോകുന്നത്. പക്ഷേ അതിനിടയ്ക്ക് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജിലേക്ക് പോവാം. ഗുഡ് ഈവനിങ് റേഡിയോ മാക്ഫാസ്റ്റ്. മുറിവേൽക്കുന്നതും മുറിവുണക്കുന്നതും വാക്കുകൾ കൊണ്ടാണ്. മനസ്സ് തകർക്കുന്നതും മനുഷ്യനെ ചേർത്ത് പിടിക്കാനും വാക്കുകൾക്ക് മാത്രമേ കഴിയൂ. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ. മുഹമ്മദ് അഗിക്കും നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിനി പാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. കാതൽ പിസാസ് എന്ന സോങ് ആണ് ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉദിത് നാരായൺ, സുജാത ശിശി എന്നിവർ ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു ഭയങ്കര രസമുള്ള പാട്ട് പാടിയിട്ടുള്ളത്. വിദ്യാജിയുടെ മ്യൂസിക്കാണ്, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാൻ ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. എന്റെ കൂടെ അടുത്തൊരാളുണ്ട് കേട്ടോ. ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം. ഇതാരാണ്? രാജു തോട്ടപ്പുഴ. രാജു ചേട്ടൻ എന്നാണ് വിശേഷം? ആണല്ലേ. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടത്? ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മൾ വിളിച്ചത് രാജു ചേട്ടനായിരുന്നു. അങ്ങനെ രാജു ചേട്ടൻ ആവശ്യപ്പെട്ട ഒരു പെണ്ണിന്റെ കഥ എന്ന മൂവിയിലെ എന്താണ് ശ്രാവണ ചന്ദ്രിക പൂച്ചൂടി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ജി ദേവരാജൻ മാഷിന്റെ മ്യൂസിക്കാണ്, വയലാറിന്റെ വരികളാണ്, വോക്കൽ പി സുശീലയാണ് കേട്ടോ. അപ്പൊ ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ല.

അല്ലല്ലോ, ഇവിടെ കുറച്ച് മെസ്സേജുണ്ട്, നമുക്ക് മെസ്സേജിലേക്ക് ഒന്ന് പോവാം. വീഴുന്നിടത്ത് നിന്ന് വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മാന്ത്രിക ശക്തിയാണ് പ്രതീക്ഷ. ബാബു നട്ടാശ്ശേരി, ബാബുചേട്ടൻ പറഞ്ഞ കാര്യം സത്യമാണല്ലേ? അപ്പം എന്തായാലും ബാബുചേട്ടൻ നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. എല്ലാ ഗാനങ്ങളും സൂപ്പർ എന്ന് പറഞ്ഞ് നമ്മുടെ ഷംസുദ്ദീനിക്ക് അവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇക്കും നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ്. ഹായ് അപർണ, നമസ്കാരം. ചിറകറ്റ് വീണ ഒരു കൊച്ചു തുമ്പി, ഓക്കെ, എന്തോ കോള് കട്ടായി പോയി, പാട്ട് കേൾപ്പിച്ചല്ലോ, നന്ദി, ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഷാജു മർത്തമ്പടി, ഞാൻ ചോദിച്ച പഴശ്ശിരാജയിലെ ഗാനം പഴയ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ശ്രീധരൻ അവണൂരിന് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, തീർച്ചയായിട്ടും കൊടുത്തേക്ക് കേട്ടോ. ഷാജു ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെ ശ്രീധരൻ ചേട്ടനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പാട്ട്. ചേട്ടൻ കോള് എന്താ പറയുക, നമ്മളെ ലൈവിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ചേട്ടൻ ആ ഒരു ഡെഡിക്കേഷൻ എനിക്കിവിടെ തന്നിട്ടുണ്ട്, അത് ഞാനിവിടെ കൈമാറുകയാണ്. അടുത്തൊരു മെസ്സേജ് ഉണ്ട്, അടുത്ത മെസ്സേജിലേക്ക് കൂടി പോവാണ്. ഗുഡ് ഈവനിങ് അപർണ. നേടുക എന്നതിലല്ല കാര്യം, അതിലൂടെ മറ്റൊരാൾക്ക് ന്യായമായതൊന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് കൂടി ഉറപ്പ് വരുത്തേണ്ടതാണ്. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീധരൻ അവണൂർ. ശ്രീധരൻ ചേട്ടനും നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരുകയാണ്. ഇനി നമുക്ക് രാജു ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ട് കേൾക്കേണ്ടതുണ്ട്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ പതിയെ വിശപ്പ് എന്ന് തോന്നലൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടാകും അല്ലേ. ചിലർക്ക് നേരത്തെ ഇങ്ങനെ ഡയറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇതിനോടകം തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടാകും. എന്നാൽ മറ്റ് ചിലർ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ലേറ്റ് ആകും അല്ലേ. 8 മണി അല്ലെങ്കിൽ 1:30 ആകുമ്പോഴായിരിക്കും ഫുഡ് എന്നുള്ള കാര്യം ചിന്തിക്കുന്നത്. പക്ഷേ എന്നെ പോലെ ഇത് ഇങ്ങനെ മിഡിലിൽ നിൽക്കുന്ന അവരുണ്ടല്ലോ, വിശപ്പ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാകും. ഒരു 7:30 ആകുമ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങും. അപ്പം എന്തായാലും വിശപ്പ് തോന്നുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ കൂടെ ഒരാളുണ്ട്. ആരാണെന്ന് നോക്കിക്കളയാം. ഹലോ,
1: വിശപ്പ് തോന്നണ്ട, 8 മണിയായിട്ട് തോന്നിയാ
0: വീണ ചേച്ചി.
1: എന്തോ,
0: എന്നാ ഉണ്ട് വിശേഷം, സുഖായിരിക്കുന്നോ?
1: നല്ല വിശേഷം, സുഖമായിട്ടിരുന്നു. ഞങ്ങളെ കൂടെ വിശപ്പ്,
0: വിശക്കണം. എല്ലാരും വിശന്ന് നന്നായിട്ട് ഫുഡ് കഴിച്ച് നല്ല കുട്ടികളാകണം. ഓക്കെ, ഏത് പാട്ട് കഴിച്ചു?
1: എനിക്ക് ഇന്ന് വേണ്ട പാട്ട്.

0: ആ പാട്ടാണ് വേണ്ടത്.
1: തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് കേൾക്കാട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഡെഡിക്കേഷൻ അനിൽ ചേട്ടൻ, ലിസ്റ്റേജി, പിന്നെ കപിലേട്ടൻ. ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, ജാനകി അമ്മ ഇഷ്ടപ്പെടാത്തവരാരില്ല അല്ലേ, എല്ലാവർക്കും ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: താങ്ക് യു ചേച്ചി. ചേച്ചിക്ക് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുന്നതാണ്
0: കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് വീണ ചേച്ചിയായിരുന്നു. അങ്ങനെ വീണ ചേച്ചി ആവശ്യപ്പെട്ട പാട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. മുറപ്പെണ്ണ് എന്ന ചിത്രത്തിലെ സോങ് ആണ്. ബി എ ചിദംബരനാഥിന്റെ മ്യൂസിക് ആണ്. പി ഭാസ്കറിന്റെ വരികളാണ്. ജാനകിയമ്മ, ശാന്ത പി നായർ എന്നിവർ ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഭയങ്കര രസമുള്ള പാട്ടാണ്. ആ ഒരു പാട്ട് കേൾക്കാൻ ദാവരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പാട്ട്. മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇഷ്ടഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അങ്ങനെ നമ്മുടെ കൂടെ അടുത്തൊരാള് ഇവിടെ എത്തിയിട്ടുണ്ട്, ആരാണ് എന്ന് നോക്കാം. ഹലോ,
3: ഗുഡ് ഈവനിങ്.
2: ഇത് ആരാണ്?
3: ഞാനാണ് ജീവൻ.
2: ജീവൻ ചേട്ടൻ, എന്നാണ്ട് വിശേഷം? ഇവിടെ ഞങ്ങൾ അങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ കളിക്കുകയാണ്. ഇന്ന് മഴയാണെങ്കിൽ ഞങ്ങൾക്ക് നാളെ വെയിലായിരിക്കും. പിന്നെ രണ്ടെണ്ണം എനിക്ക് അവിടെ മാറ്റി വെച്ചേക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ലൈവ് കഴിഞ്ഞിട്ട് സാരില്ല, കുറച്ച് നമുക്ക് കേട് വരില്ലാന്ന് നമുക്ക് വിശ്വസിക്കാം. സ്നേഹത്തോടെ തരുന്ന ഒന്നും കേടാകാറില്ല.
3: ഓക്കെ
2: ഏട്ടാ, ഏത് പാട്ടാ വേണ്ടത്?
3: എനിക്ക് ഇന്ന് ഇതല്ലേ നാഷണൽ ഫ്ലാഗ് ഡേ അല്ലേ? അപ്പൊ ഒരു കർമ്മ എന്ന് പറഞ്ഞൊരു ഹിന്ദി ഫിലിം ഉണ്ട്, ഭയങ്കര സൂപ്പർ ഹിറ്റ് മൂവി ആയിരുന്നു ആ സമയത്ത്, 1986. അപ്പൊ അതിലൊരു പാട്ടുണ്ട്, ദിൽ ദിയാ ഹേ ജാ ബിദേ ദേ ഹേ വതൻ തേരേ ലിയേ. ആ പാട്ടെന്ന് എല്ലാ എല്ലാ ഇന്ത്യക്കാർക്കും ഡെഡിക്കേറ്റ് ചെയ്യണം.
2: എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിട്ട് അങ്ങ് കൊടുത്തേക്കാം. ഓക്കെ, നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് പറയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചിട്ടുള്ളത് ജീവൻ ചേട്ടനായിരുന്നു. അപ്പൊ ഏ വതൻ തെരേലിയ എന്ന് തുടങ്ങുന്ന സോങ് ആണ്, കർമ്മ മൂവിയിലെ സോങ് ആണ് കേട്ടോ ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പക്ഷേ അതിന് മുമ്പ് എനിക്കിവിടെ കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്, അതിലേക്ക് പോവാം. ഒരു നിമിഷത്തിൽ വന്നു ചേർന്ന സൗഭാഗ്യമാണ് സൗഹൃദ ബന്ധങ്ങൾ. മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല, പ്രായമില്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. ജീവിതത്തിൽ കിട്ടിയ അമൂല്യ നിധിയാണ് ഈ കൂട്ടുകെട്ട്. സൗഹൃദങ്ങളെ എന്നും മരണം വരെ സൂക്ഷിക്കാം. ശുഭരാത്രി, സുഖനിദ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം വേറൊരു മെസ്സേജും കൂടി അയച്ചിട്ടുണ്ട്. അമ്പിളി ചേച്ചിയാണ് കേട്ടോ. ഹായ് മോളെ, സുഖമല്ലേ? എന്റെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്ക് കൂട്ടുകാർക്കും മോൾക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്പിളി ചേച്ചിക്ക് നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരാണ് കേട്ടോ. നമ്മുടെ ലിസി ചേച്ചി, ഹായ് അപ്പു മോനെ, താങ്ക് യു വീണ എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തൊരു മെസ്സേജ് നമ്മുടെ നാരായണൻ ചേട്ടനാണ് അയച്ചിട്ടുള്ളത്. 1000 പ്രകാശങ്ങൾ നമുക്കുണ്ടെങ്കിലും എന്നും ഉറങ്ങുന്നതിന് മുൻപ് മറ്റുള്ളവർക്ക് ഒരു ഗുഡ് നൈറ്റ് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം അത് ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ മെസ്സേജ് തന്നിട്ടുണ്ട്. ശുഭരാത്രി, സുഖനിദ്ര. ഏറ്റുമാനൂരിൽ നിന്ന് നാരായണൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. അപർണകുട്ടി കുമരകൻ ടീമിന്റെ ഒരു സന്ധ്യാവന്ദനം. ഇന്ന് എല്ലാവരും ചോദിച്ച പാട്ടുകൾ സൂപ്പർ. ബഷീർ ആലത്തൂരിനും അൻസാറിനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ബിന്ദു ദിലീപ് കൊടകരയ്ക്കും ശ്രീധരൻ ചേട്ടനും സൗഹൃദവാണിയിലെ ഗ്രൂപ്പിലുള്ള കൂട്ടുകാർക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവചേച്ചി കുമരകം, ശിവചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശിവചേച്ചിക്കും നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരികയാണ്. ഓക്കെ, എന്തായാലും ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ. നമ്മുടെ ജീവൻ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. നാ വെറുതെ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇത് ആരാണ്?
1: നമസ്കാരം, ഞാൻ സുബ്രഹ്മണ്യൻ.
0: ആ, എന്തുണ്ട് വിശേഷം ചേട്ടൻ? സുഖമായിരിക്കുന്നോ?
1: നല്ല വിശേഷം. ഇവിടെ മാലമ്പലത്തിന്റെ ഭയങ്കര തിരക്കാണ്, രാവിലെ മുതല് വൈകിട്ട് വരെ.
0: അപ്പോ
1: ദർശനമൊക്കെ
0: കഴിഞ്ഞോ?
1: ആണല്ലേ.
0: ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് തമിഴ് സിനിമയിലെ പാട്ട് വേണ്ടേ, പയ്യ സിനിമയിലെ അടടാ അടടാ അടാ മഴ. ഡെഡിക്കേഷൻ ദിവ്യ സന്തോഷ്, ഋതീഷ് മൽഹോത്ര, ശ്രീജാദാസ്, ബിന്ദു ദിലീപ്, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാസം
0: എല്ലാവർക്കും വേണ്ടിട്ട് കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തായാലും സുബ്രഹ്മണ്യ ചേട്ടനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര രസമുള്ള പാട്ടാണ്. മഴയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഈ ഒരു പാട്ടായിരിക്കും കേട്ടോ. ഭയങ്കര രസമാണ്. തമ്മന്നെ ഇതിൽ ആ ഡാൻസ് ഒക്കെ കളിക്കണ കാണാനായിട്ട് നല്ല രസമാണ്. വൈബുള്ള പാട്ടാണ്. അപ്പൊ ആ ഒരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചിട്ടുള്ളത്. ആ ഒരു പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കിവിടെ കുറച്ച് മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിലേക്കും കൂടി നമുക്ക് ഓടിപ്പോയിട്ട് വരാം. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും സ്നേഹവുമാണ്. ശുഭരാത്രി. ഹായ് അപ്പൂസ് കുട്ടി, ഗുഡ് ഈവനിങ്. അമൃത കാർത്തികുട്ടി, ദീപക്കുട്ടി, റേഡിയോ ഫാമിലി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനിൽ ചേട്ടനാണ് കേട്ടോ. അനിൽ ചേട്ടനും നല്ലൊരു ഗുഡ് നൈറ്റ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ബിന്ദു ചേച്ചിയാണ് കേട്ടോ. ഹായ് മോളെ, ശുഭരാത്രി, സുഖനിദ്ര, ഗുഡ് നൈറ്റ്. ബിന്ദു ചേച്ചി, നല്ല മഴയായിരുന്നു കേട്ടോ. ശിവചേച്ചി നന്ദിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഷീബ എന്നാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ ശിവചേച്ചി, ഒരു ബഹുമാനത്തിന് ഞാനൊരു ചേച്ചി ഇട്ടതാണ്. ഓക്കെ, ബിന്ദു ചേച്ചിക്ക് നല്ലൊരു ശിവരാത്രി ഞാനും അങ്ങോട്ട് തരുകയാണ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് പതിയെ ഇവിടുന്ന് ചാറ്റ പറയാനുള്ള സമയവുമായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സോങ് ആണ് നമ്മുടെ സുബ്രഹ്മണ്യൻ ചേട്ടൻ്റെ സോങ്. ആ ഒരു പാട്ട് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൻ്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. വീണ്ടും മറ്റൊരു ദിവസം കേട്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർജെ അപർണ സൈനിങ് ഓഫ് ഫ്രം സോങ്സ് ഓൺ ഡിമാൻഡ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടില് ഞാൻ പറയാൻ പോകുന്നത്, ഈ വീട്ടില് റിസ്ക് ബാക്കി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? പലപ്പോഴും അത് വെറുതെ കിടന്ന് പഴകി പോകുമല്ലേ, എന്നിട്ട് അതെടുത്ത് കളയുകയും ചെയ്യും. പക്ഷേ ഇനി മുതൽ ആ റിസ്ക് ഉപയോഗിച്ചിട്ട് വീട്ടിലുള്ള കുട്ടികളെയും അതുപോലെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിനെയൊക്കെ ഒരുപോലെ ആകർഷിക്കുന്ന നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം തയ്യാറാക്കാം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? അപ്പൊ വിചാരിക്കും എന്തുമാത്രം റിസ്ക്കാണ് നമ്മൾ വെറുതെ എടുത്ത് കളഞ്ഞിരിക്കുന്നതെന്നല്ലേ. അതായത് പ്രത്യേക ഐസ്ക്രീം എന്തെങ്കിലുമൊക്കെ ചേരുവകളോ ഒന്നും ആവശ്യമില്ല, പാലും ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും മാത്രം മതി. ഇതിനൊപ്പം നമ്മളുടെ ഈ ഒരു റസ്കും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ബിസ്ക്കറ്റിനും കേക്കിനും ഇടയിലുള്ള ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അതാണ് ഈ ഒരു ഐസ്ക്രീമിന് ലഭിക്കുന്നത്. അപ്പൊ റസ്ക് ഐസ്ക്രീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഒരു വെറൈറ്റിയാണ്. ഈ വാനില, ഏലക്ക, കാപ്പി, ചോക്ലേറ്റ്, ബട്ടർ സ്കോച്ച്, അങ്ങനെ ഇഷ്ടമുള്ള ചില ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ചേർത്ത് ഓരോ തവണയും പുതിയ പുതിയ ടേസ്റ്റില് നമുക്കിത് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഒരു റസ്ക് ഐസ്ക്രീമിന്റെ പ്രത്യേകത. പിന്നെ ഉണക്കമുന്തിരി, ബദാം, പിസ്ത, കാഷ്യൂനട്ട്സ്, ചോക്ലേറ്റ് ചിപ്സ് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഒരു റിച്ച് ടെക്സ്ചറും ടേസ്റ്റും ഈ ഒരു റസ്ക് ഐസ്ക്രീമിന് ലഭിക്കും. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ നമ്മളുടെ മനസ്സിലും ആഹാ, എന്നാ പിന്നെ ഇന്ന് തന്നെ ഒന്ന് റസ്ക് ഐസ്ക്രീം ഉണ്ടാക്കണം എന്നില്ലേ. അപ്പൊ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. റസ്ക് ഒരു 10-12 എടുക്കാം. ഫുൾ ഫാറ്റ് പാല് അത് ഒരു 500 മില്ലി, 1/2 ലിറ്റർ എടുക്കാം. പിന്നെ ഫ്രഷ് ക്രീം ഒരു 200 മില്ലി മതി. കണ്ടൻസ്ഡ് മിൽക്കും സെയിം അളവിൽ തന്നെ, ഫ്രഷ് ക്രീം എത്ര എടുക്കുന്നോ അതേ അളവിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും എടുക്കാം. പിന്നെ പഞ്ചസാര 2 മുതൽ 3 ടേബിൾ സ്പൂൺ, അത് നമുക്ക് റസ്കിന്റെ മധുരം അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാം. കാരണം റസ്കിന് ചില റസ്കിന് മധുരം ഉണ്ടാവും, ചില റസ്കിന് മധുരം ഉണ്ടാവില്ല. അപ്പൊ അതനുസരിച്ചിട്ടും പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മധുരം കൂടുതൽ വേണമെന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. 1 teaspoon വാനില എസൻസ്, 1/2 teaspoon ഏലക്കാപ്പൊടി, പിന്നെ ബദാം, പിസ്ത, കാഷ്യൂനട്ട്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച്, നമുക്ക് നിർബന്ധമൊന്നുമില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ റിച്ച് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും കിട്ടുന്നത്, കാണാനും നല്ല ലുക്ക് ആയിരിക്കും. പിന്നെ ചോക്ലേറ്റ് ചിപ്സ് 1 ടേബിൾ സ്പൂൺ ഇത്രയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാം. പക്ഷെ ഇതൊക്കെ ഇടുമ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. പിന്നെ ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് കുറച്ച് ലാവിഷായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം തോന്നൂല, ആ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ റസ്ക് എടുക്കുക, ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക, ഫ്രഷ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക്, പഞ്ചസാര, വാനില എസൻസ്, ഏലക്കാപ്പൊടി, ബദാം, പിസ്ത, കാഷ്യൂനട്ട്സ്, പിന്നെ ചോക്ലേറ്റ് ചിപ്സ്. ആദ്യം നമ്മൾ റസ്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പൊ ഒരുപാട് വളരെ നേർത്ത പൊടിയാക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒത്തിരി സോഫ്റ്റ് ആക്കണ്ട, എന്നാലും ആവശ്യത്തിന് പൊടിച്ചെടുക്കാം. ചെറിയ തരികൾ ചിലർക്ക് ഇഷ്ടമായിരിക്കും ഐസ്ക്രീമിന്, അപ്പൊ അത് നല്ലൊരു ടെക്സ്ചർ കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പൊ ചെറിയൊരു തരിപ്പ് വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു നല്ല കട്ടിയുള്ള പാത്രത്തിൽ പാലൊഴിച്ചിട്ട് ചെറിയ തീയിലൊന്ന് ചൂടാക്കാം. പാൽ ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ ഇളക്കി ഒന്ന് കുറുക്കി കഴിഞ്ഞാൽ കൂടുതൽ നമുക്കൊരു ക്രീമി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ ശേഷം തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ പാല് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമ്മൾ ഈ തണുത്ത പാലിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് പൊടിച്ച റസ്കും കൂടി ചേർത്തിട്ട് പതുക്കെ നിളക്കി കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ നട്ട്സും ചോക്ലേറ്റ് ചിപ്സും എല്ലാം കൂടി ഒന്ന് നട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സ് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഫ്രീസറിൽ വെക്കാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തെടുത്തിട്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ അങ്ങനെയാണല്ലോ ഐസ്ക്രീം വീട്ടിലുണ്ടാക്കുമ്പോൾ ഐസ്ക്രീം നമ്മൾ ഒന്ന് വെച്ചിട്ട് സെറ്റ് ആയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ടല്ലോ ഇതിൽ, അത് കൂടുതൽ ചിലപ്പോൾ ഉണ്ടാവും, അതൊക്കെ മാറ്റാനായിട്ടും ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാനും നല്ലതാണ്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് 4-6 മണിക്കൂർ തണുപ്പിച്ചു കഴിഞ്ഞാൽ റസ്ക് ഐസ്ക്രീം റെഡിയായി. എന്നിട്ട് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തിട്ട് മുകളിൽ തേനോ കാരമൽ സോസോ ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ടുള്ള റസ്ക് നമ്മളുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ചെറിപ്പഴം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു ലുക്ക് അതിന് കിട്ടും, കുറച്ചുകൂടെ റിച്ച് ലുക്കൊക്കെ കിട്ടില്ലേ. അപ്പൊ കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാം വേണമെന്നില്ല, ബദാമും പിസ്തയും കാഷ്നട്ടും എല്ലാം കൂടി വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാക്സിമം ഭംഗിയായിട്ട് അത് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: എവിടെ?
1: ഒരു ലക്ഷം. ആ രാവിലത്തെ മരുന്നിന്റെ കാശ് കൂടെ തരണം കേട്ടോ.
0: എത്ര? അത്
1: 5 രൂപ.
0: 5 രൂപ. 5 രൂപ. താങ്ക് യു.
1: ഓ ശരി.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
2: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. സമയം

തിളങ്ങുന്ന ചർമ്മം, ആരോഗ്യമുള്ള മുടി, ഇത് രണ്ടും ആഗ്രഹിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ച് സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ഷാമയം വിത്ത് മീ ആർ ജെ അപർണ. അപ്പൊ ഞാൻ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിളങ്ങുന്ന ചർമ്മം, നമുക്ക് ആദ്യം ആ ഒരു കാര്യത്തിലേക്ക് നോക്കാം. വീട്ടിൽ തന്നെ ലഭ്യമാകുന്ന ചേരുവകൾ ഉപയോഗിച്ച് തിളങ്ങുന്ന ചർമ്മം, ആരോഗ്യമുള്ള മുടിയൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് സ്വന്തമാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമ്മളിതൊന്നും വകവെക്കാറില്ല, അല്ലെങ്കിൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. അപ്പൊ മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം മുഖത്തിന്റെ കാര്യം നോക്കാം. പ്രധാനമായിട്ട് പാലും തേനും ആണ് കേട്ടോ. പാലും തേനും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് തരുന്ന ഗുണങ്ങള് നിസ്സാരമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫേസിന് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് തേനും പാലും തുല്യ അളവിലെടുത്ത് മുഖത്ത് തേച്ചു പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുള്ള മാറ്റം. ഇത് ചർമ്മത്തിന് സ്വാഭാവികമായ തിളക്കം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതായത് തേനായാലും പാലായാലും രണ്ടും നല്ലൊരു തിളക്കം നൽകാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊരാളാണ് അലോവേറ ജെല്ല്. കറ്റാർവാഴ ജെല്ല് മുഖത്ത് പുരട്ടി 5 മിനിറ്റ് മസാജ് ചെയ്താൽ തന്നെ നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന പാടുകളും അതുപോലെ തന്നെ ചർമ്മം ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് ഭയങ്കര നിസ്സാരമായിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മളിത് ചെയ്യാറില്ല എന്നതാണ് സത്യം. അപ്പോ ഇനി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ദിവസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കറ്റാർവാഴ പറിക്കുക, അങ്ങനെ വെറുതെ ഇതെടുത്ത് നേരെ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യരുത്. അതിൽ ഒരു യെല്ലോ ഫ്ലൂയിഡ് ഉണ്ട്, അത് ഫുള്ള് പോയിട്ട് ഒന്ന് അതിന്റെ ജെല്ലൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയ ശേഷം മാത്രം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ചെറിയ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോ തേനും പാലും നമുക്ക് മിക്സ് ചെയ്തിടാനായിട്ടൊരു സമയമില്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് കുറച്ച് തൊട്ട് മുമ്പ് ഒരു 15 മിനിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇത് രാത്രി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് സ്കിന്നിന്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് മുടിയുടെ കാര്യത്തിലേക്ക് വരാം. മുടിയുടെ സംരക്ഷണത്തിന് കറിവേപ്പ് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. പക്ഷെ കറിവേപ്പ് എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പലർക്കും സംശയമുള്ളത്. അപ്പോ അധിക സംശയമൊന്നും വേണ്ട, കറിവേപ്പിട്ട് എണ്ണ കാഴ്ചെന്ന് തന്നെയാണ് ബെറ്റർ കേട്ടോ. പക്ഷെ താരനുള്ളവരാണ് നിങ്ങളെങ്കിൽ താരനുള്ളവർ ഈ ഒരു എണ്ണ കാഴ്ച ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. നിങ്ങൾക്ക് എണ്ണ വെക്കണം, മുടി ഭയങ്കരമായിട്ട് പൊട്ടുന്നു, ഫ്രിസി ആകുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എണ്ണ വെക്കുക, അപ്പൊ തന്നെ ഷാമ്പു വാഷ് ചെയ്ത് കളയുന്നത് നല്ലതായിരിക്കും. അപ്പൊ കറിവേപ്പിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മുടിക്കൊരു തിളക്കവും അതുപോലെ തന്നെ കറുപ്പ് നിറവും കിട്ടാനായിട്ട് സഹായിക്കും. മാത്രമല്ല ഈ കറ്റാർവാഴ ജെല്ലുണ്ടല്ലോ, അത് നമ്മുടെ മുടിക്കും വളരെ നല്ലതാണ്.

അതുപോലെ തന്നെ ഹെയർ കെയറിനും ഒരുപാട് ടൈം കളയുന്നു എന്ന് ആരും പറയണ്ട, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. കേട്ടുകൊണ്ടിരുന്നത് സമയമാണ്, പതിയെ എനിക്ക് ഇവിടുന്ന് ടാറ്റ പറയാൻ സമയമായിട്ടുണ്ട്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണ. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 9 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: 90.4 റേഡിയോ ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള PRP ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: നിലാമഴ

90.4 Radio Macfast.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സിൻസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ഗുഡ് ഈവനിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വീറ്റ് ഡ്രീംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ആർ ജെ അമൃത കാർത്തിക. ഓർമ്മകളുടെ ഒരു ഭാണ്ഡ കെട്ട് തന്നെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടല്ലേ. എത്രയെത്ര കാര്യങ്ങൾ നമ്മളിപ്പോഴും സംസാരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാണ്. കാരണം ആ പഴയ കാലഘട്ടം നമുക്കായി സമ്മാനിച്ചത് അത്രമേൽ പ്രിയപ്പെട്ട, അതായത് ഇന്ന് ഓർക്കുമ്പോൾ വലിയ നഷ്ടങ്ങളായി തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ബാല്യവും നമ്മുടെ സ്കൂൾ കാലവും കോളേജ് ലൈഫും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇന്നും അങ്ങനെ ചില കുറച്ച് ഓർമ്മകളുമായിട്ടാണ് സ്വീറ്റ് ഡ്രീംസിലൂടെ നമ്മൾ യാത്ര പോകുന്നത്. കൂടെയുള്ളത് ആർ ജെ അമൃത കാർത്തിക.

90.4 റേഡിയോ മാക്ഫാസ്റ്റ് നാട്ടുകാർക്ക് കൂട്ടായി. ചില വീടുകളിൽ ഒരു താക്കോൽ കൂട്ടം നമുക്കിന്നും കാണാം. അതിലെ ഓരോ താക്കോലും ഓരോ വാതിലിന്റേതല്ലായിരുന്നു, ഓരോ ഓർമ്മയുടേതായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ഇന്ന് ആ പഴയ താക്കോൽ കൂട്ടം എവിടെയാണെന്നും നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഒരു കിലുക്കം കേട്ടാൽ നമുക്ക് പൂട്ടിയ അലമാരിയും തുറക്കാൻ പാടില്ലാത്ത പെട്ടിയും അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പഴയ കത്തുകളും ഫോട്ടോകളും എല്ലാം മനസ്സിലേക്ക് തിരികെ എത്തും. ചില ശബ്ദങ്ങൾ അങ്ങനെയാണ്. വർഷങ്ങൾ കഴിഞ്ഞാലും ഓർമ്മകളുടെ വാതിൽ

മറ്റൊരു കാര്യം, ഇന്നും ചുമരിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു കലണ്ടർ നമുക്ക് കാണാൻ പറ്റും പല വീടുകളിലും. ഒരു കാലത്ത് കലണ്ടർ തീയതി അറിയാനുള്ള ഒരു സാധനം മാത്രമായിരുന്നില്ല, ദൈവങ്ങളുടെ ചിത്രവും ചുവന്ന വട്ടം വെച്ച് അടയാളപ്പെടുത്തിയ ജന്മദിനങ്ങളും ഒരിക്കലും മറക്കരുതെന്ന് എഴുതി വച്ച ദിവസങ്ങളും ഒക്കെ അതിലുണ്ടായിരുന്നു. വർഷം മാറുമ്പോൾ പഴയ കലണ്ടർ മാറ്റിയെങ്കിലും ചില പേജുകൾ ആരും കളയാറില്ലായിരുന്നു. എന്തോ ആ ചിത്രങ്ങളോടും ആ ദിവസങ്ങളോടും ഒരടുപ്പം. ഇന്നും എവിടെയെങ്കിലും പഴയൊരു കലണ്ടർ കണ്ടാൽ സമയം പിന്നിലേക്ക് നടക്കാൻ തുടങ്ങും അല്ലേ.

ഇന്നത്തെ തലമുറകൾക്ക് ഡിജിറ്റൽ പെയിന്റിന്റെ ലോകമാണല്ലേ പരിചയം. പക്ഷെ ഒരു കാലത്ത് നമ്മുടെ പോക്കറ്റിൽ കിടന്നിരുന്ന കുറച്ച് നാണയങ്ങളുടെ ശബ്ദം തന്നെ വലിയൊരു സന്തോഷമായിരുന്നു. ആ ശബ്ദത്തിൽ ഒരു മിഠായി ഉണ്ടായിരുന്നു, ഒരു ബലൂൺ ഉണ്ടായിരുന്നു, ഒരു ബസ് യാത്രയുണ്ടായിരുന്നു, ചിലപ്പോൾ ഒരു സിനിമയുടെ ടിക്കറ്റും. ഇന്ന് ആ നാണയങ്ങളൊക്കെ കയ്യിലില്ലെങ്കിലും അവയുടെയും കിലുക്കം

90.4 റേഡിയോ മാക്ഫാസ്റ്റ് നാട്ടുകാർക്ക് കൂട്ടായി. ഇപ്പോൾ നാം വളരെ വേഗത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഒരു കാലത്ത് ചില ചെറിയ ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ. പുസ്തകത്തിനുള്ളിൽ മയിൽപ്പീലി സൂക്ഷിക്കുന്നത്, പുതിയ പേന വാങ്ങിയാൽ ആദ്യം സ്വന്തം പേരെഴുതുന്നത്, ഇഷ്ടപ്പെട്ട സിനിമാ താരത്തിന്റെ ചിത്രം വെട്ടി നമ്മുടെ പുസ്തകത്തിൽ ഒട്ടിക്കുന്നത്, സമ്മാനം കിട്ടിയ റിബൺ പോലും നമ്മൾ സൂക്ഷിച്ചു വെക്കും. ഇന്ന് അവയൊന്നും ജീവിതത്തിലില്ല എന്നുള്ളത് മറ്റൊരു സത്യം. പക്ഷെ ആ ചെറിയ ശീലങ്ങളാണ് വലിയ ഓർമ്മകളായി മാറിയത്. ആ ഓർമ്മകളിലേക്ക് ദാ വീണ്ടും ഒരു ഗാനം കേൾക്കാം. ഒപ്പം ഇന്ന് ആ ഗാനത്തോടെ സ്വീറ്റ് ഡ്രീംസും നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്വീറ്റ് ഡ്രീംസ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർജി അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ്

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.